0: കിളിയാണ് രാധ. കുഞ്ഞിരാമന്റെ ഹൃദയത്തിൽ പതുക്കെ അതൊരു കൂടുകൂട്ടി വരുന്നതേയുള്ളൂ. കാറ്റും മിന്നലും ചാറലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെട്ടത് ആ കൂട്ടിൽ ചെന്ന് പറ്റിയിട്ടാണ്. പണി തീർന്നിട്ടില്ലാത്ത ആ കൂടിത പൊളിയാൻ പോകുന്നു. ആ തകർച്ച തൻ്റെ തകർച്ചയാണ്. അവളിലുള്ള മനുഷ്യൻ ചാവുകയാണ്. അത് നോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുവാൻ കഴിയുമോ? മൂർധാവിൽ വീഴുന്ന വെട്ടിനു നേരെ തടുക്കാൻ കൈ ചെല്ലുന്നത് പോലെ വാക്കുകൾ ചറുപിറന്നനെ വീണു. അതെ, ഞാൻ സുഖിക്കാൻ വേണ്ടി പോയതാണ്. ഈ കുടുംബത്തെ ആകെ തകർത്തുവിട്ടവരുടെ കുപ്പ കോരാൻ പോകുന്നത് സുഖമല്ലേ? അത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. നന്നായി. നന്നായാലും ചീത്തയായാലും ഞാനല്ലേ സഹിക്കുന്നത്. എന്റെ വേദന അറിയാൻ ഒരാളില്ല. അവളുടെ തൊണ്ടയിടറി. ഞാൻ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സുഖമാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ. അത്തരത്തിൽ പോലും എനിക്ക് മനസ്സിന് ഒരാശ്വാസമില്ല. എന്നെ ആർക്കും മനസ്സിലാവില്ലായിരിക്കും. മനസ്സിലാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. സുഖിക്കാൻ പോയതാണെന്നല്ലേ മനസ്സിലാക്കിയത്?
1: അല്ല.
0: അതെ, ഇപ്പോൾ എന്നെയാണ് മനസ്സിലാകാത്തത്. ജോലിക്ക് പോകണമെങ്കിൽ ആ വീട്ടിൽ തന്നെ വേണ്ടിയിരുന്നോ?
2: മറ്റൊരു സ്ഥലം ഞാൻ കണ്ടില്ല. അഭിമാനവും അപമാനവും എനിക്കും തിരിച്ചറിയും. പക്ഷേ ഇവിടുത്തെ സ്ഥിതി ഓർക്കുമ്പോൾ എല്ലാം മറക്കുന്നു. ഏടത്തി ഭാഗ്യവതിയാണ്, അവർ നേരത്തെ പോയല്ലോ.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. നിറങ്ങളില്ലാത്ത ഒരു ലോകത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. നിറങ്ങൾ നിറയുന്ന ഗാനങ്ങൾ ഇന്നത്തെ സ്മൃതി മധുരത്തിൽ. ആദ്യം ഓൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം ചില്ല്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
3: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
4: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
3: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
2: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
3: ചേടാ,
2: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: സ്മൃതി മധുരത്തിൽ ഇനി അഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി യോഗയുടെ വ്യാപ്തി മാനസിക ആത്മീയ തലങ്ങളിലേക്ക് ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട് എന്നത് യോഗയെ മറ്റു വ്യായാമ മുറകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ശേഷിക്കുമപ്പുറം മാനസിക ആത്മീയ തലങ്ങളിൽ നിരന്തരം സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുണ്ടാകുന്നതിന് പിന്നിൽ അവളിൽ സംഭവിക്കുന്ന പ്രത്യുൽപാദന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയും ആയേക്കാം പ്രധാന കാരണം. ഓരോ മാസവും കടന്നു പോകുമ്പോൾ ഇത്തരം ഹോർമോണുകളുടെ നിഴലാട്ടം അവളിൽ പ്രകടമാണ്. ക്രമമായ ആർത്തവം തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തെ ദ്യോതിപ്പിക്കുന്നു. എന്തെന്നാൽ നിരവധി ഹോർമോണുകളുടെ സന്തുലിതമായ പ്രവർത്തനം കൊണ്ട് മാത്രം സംഭവിക്കാവുന്ന പ്രതിഭാസമാണത്. ഇതിന് ആരോഗ്യപൂർണമായ ശരീരത്തോടൊപ്പം വ്യാകുലതകളില്ലാത്ത മനസ്സും കൂടിയേ തീരൂ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ 10 മുതൽ 13% സ്ത്രീകൾ ഹോർമോൺ വ്യതിയാനം മൂലം അനാരോഗ്യമുള്ളവരാണ്. ക്രമം തെറ്റിയൊഴുകുന്ന ആർത്തവം, മാനസിക സമ്മർദ്ദം, മൂഡ് സ്വിങ്സ്, അനിയന്ത്രിതമായ ശരീര ഊഷ്മാവ്, വരൾച്ച, അമിതവണ്ണം, ഉറക്കക്കുറവ് എന്നീ പ്രശ്നങ്ങൾ കാരണം സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം ആത്മഹത്യാ പ്രവണത വരെ കൂടുന്നതായി പഠനങ്ങളുണ്ട്. ഇത് സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യൂഹത്തെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് അന്യ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിച്ചുകൊണ്ട് മെറ്റബോളിക് ഇറേഴ്സിലേക്ക് വഴിതെളിക്കുന്നു. ഡയബറ്റിസ്, PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം പോലുള്ള രോഗങ്ങളിലേക്ക് ശരീരത്തെ തള്ളിവിടുന്നു. ഇവരിൽ കൊഴുപ്പ് അനിയന്ത്രിതമായി കൂടുകയും ഹൃദയ ധമനികൾക്ക് തകരാർ, അമിതവണ്ണം, കരൾ വീക്കം മുതലായവ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെയാണ് സ്ത്രീകളിലെ നിരന്തര യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം. 30 മിനിറ്റോളം ക്രമമായി യോഗ ചെയ്യുന്ന സ്ത്രീയിൽ അബ്ഡോമിനൽ ഒബിസിറ്റിയുടെ സാധ്യത കുറയുന്നതായി പഠനങ്ങളുണ്ട്. PMOS പോലുള്ള റിവേഴ്സിബിൾ കണ്ടീഷൻസിനെ ഫലപ്രദമായി തിരിച്ചുകൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയും. സ്ത്രീ ശരീരത്തിന് വഴക്കവും അഴകും ഉണ്ടാക്കുകയും അമിത കൊഴുപ്പ് അടിവയറിൽ അടിയുന്നത് തടയുകയും ചെയ്യുന്നു. ഇതിനു പുറമെ നിരന്തര യോഗാഭ്യാസം മൂലം ശ്വാസോച്ഛാസഗതി സുഗമമാകുകയും മാനസിക സംഘർഷം അയഞ്ഞില്ലാതാകുകയും

0: ചെയ്യുന്നു. പിരിമുറുക്കം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് ആദ്യ ആഴ്ചയ്ക്കകം വ്യത്യാസം പ്രകടമാണ്. മെഡിറ്റേഷൻ, ഭ്രാമരി, ചന്ദ്രഭേദി, നാഡീശുദ്ധി എന്നീ പ്രാണായാമങ്ങൾ ശീലിക്കുന്നത് വഴി ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് പ്രവർത്തനോന്മുഖമാകുകയും ഹോർമോൺ ഉൽപ്പാദനം ക്രമീകരിക്കപ്പെടുകയും ചെയ്യും. അംഗീകൃത യോഗ ഇൻസ്ട്രക്ടറിന്റെ സഹായത്തോടെ ഗർഭിണിയായിരിക്കെ സ്ത്രീകളിൽ ചെയ്യാൻ കഴിയുന്ന യോഗാഭ്യാസങ്ങളുമുണ്ട്. അവയിലൂടെ പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുകയും പ്രസവം അനായാസകരമാകുകയും ചെയ്യും. പ്രസവാനന്തരമുണ്ടായേക്കാവുന്ന പേശീബലക്കുറവ്, അമിതവണ്ണം എന്നിവയ്ക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും യോഗയിൽ പരിഹാരമുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സംഭവിക്കുന്ന ഹോട്ട് ഫ്ലഷ്, അനിയന്ത്രിതമായ ശരീര ഊഷ്മാവ്, മറ്റു മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ശ്വസന വ്യായാമവും മെഡിറ്റേഷനും ഫലപ്രദമാണ്. അമ്മയുടെ ആരോഗ്യം സാമൂഹിക വികാസത്തിന്റെ അളവുകോലാണ്. അമ്മയുടെ ആരോഗ്യം നന്നെങ്കിൽ ജനിക്കുന്ന കുഞ്ഞും ആരോഗ്യവാനാകും. ഒരുപക്ഷെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആരോഗ്യം അവളിൽ നിക്ഷിപ്തമാണ്. അവളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വവും. യോഗ എന്നും അവളോടൊപ്പമുണ്ട്.
1: യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമല്ലയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, മേച്ചുദാസും സംഘവും പാടിയത് ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി സുജാതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം റോക്ക് ആൻഡ് റോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം.
1: നിങ്ങൾ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ പണം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? പരിഭ്രാന്തരാകേണ്ട. തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക. പണം പോയ വിവരം എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ചാൽ അത് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, വേഗത്തിൽ പ്രവർത്തിക്കുക. 1930 വിളിക്കുക.
2: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി. സുരേഷ് കുമാർ സംസാരിക്കുന്നു.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, എന്റെ പേര് ബിന്ദു സതീഷ്.
1: ബിന്ദു, ബിന്ദു മാഡം എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാന് നാലാംതുറയിൽ നിന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ കേട്ടപ്പം ഡയൽ ചെയ്തപ്പോ എനിക്ക് കിട്ടി.
1: സന്തോഷം.
2: എനിക്ക് സന്തോഷം.
1: എന്തൊക്കെയാണ് മാഡത്തിന്റെ ഹോബീസ്, എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
2: നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ വീട്ടില് സ്വന്തം ഗൃഹപരണമാണ്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് ആഷ്ന, മോളുടെ ഹസ്ബൻഡിന്റെ പേര് നിതിൻ, അവർക്ക് കുഞ്ഞുണ്ട് യാമിക എന്നാണ് പേര്. ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒന്നും പ്രസന്റ് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകുന്നു. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ എല്ലാരും കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന്
1: വിചാരിച്ചു.
2: സന്തോഷം. പുതിയ സീരിയലും എല്ലാം ചെയ്യുന്നുണ്ടോ?
1: ഉണ്ട്, ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്.
2: ഇനി ഒരുപാട് സീരിയലും സിനിമയൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ.
1: താങ്ക് യു വെരി മച്ച്. പാട്ടുകളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
2: പാട്ട് കഴിയോ, അടുക്കളയിലോട്ട് പോയാൽ അവിടെ റേഡിയോ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉറങ്ങുന്നവരെയും പാട്ട് ചിലപ്പം ഇപ്പോഴല്ലേ മൊബൈലൊക്കെ ഇങ്ങനെ വന്നേ, സമയം അറിയാൻ പറ്റും നമുക്കേ.
1: ഏതുതരം പാട്ടുകളാണ് കേൾക്കാൻ ആഗ്രഹം?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: പഴയ പാട്ടുകളാണ്?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: അതിലെ മെലഡീസ് ആണോ?
2: എനിക്ക് തോന്നുന്നത് മെലഡീസ് ആണ് ഇഷ്ടം. മെലഡി

0: ഒരുപാട് ബഹളമുള്ള പാട്ടൊന്നും ഇഷ്ടമല്ല. പുതിയ സിനിമയിലെയും നല്ല പാട്ടുകളൊക്കെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടൊക്കെ തന്നെ പറയുള്ളൂ.
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാണ്?
0: അത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ എനിക്ക് വേണ്ടത് വീണയും നിന്നെ നീട്ടാം, വീണയും
1: ഒരു വരി കൂടെ പാടിക്കോളൂ.
0: എന്നെ പാടുമൊന്നുമില്ല, പക്ഷെ പാട്ട് ഒരുപാട് കേൾക്കും, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോ അതൊരു പുതുമയില്ല, പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഓക്കെ, ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ
1: ഹലോ,
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് ലളിത.
0: ലളിത മേഡം, എവിടുന്നാ വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി സംസ്ഥാനത്ത് നിന്നാണ്.
0: കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, മേഡത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു?
1: ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. മഴയും
0: മഴയാണോ?
1: വീട്ടിലില്ല, എല്ലാരും മഴയുണ്ട്. മക്കളൊന്നും ഇല്ല, എല്ലാം വീട്ടിൽ തനിക്ക് പോയിനി. മോന്റെ മോനുണ്ട്, ചെറിയ മോനെ. ഓനെ സ്കൂൾ പറഞ്ഞേച്ചിനി, ഓൻ വരാൻ 4 മണിയാകുമ്പോഴത്തേക്ക് പോകുമ്പോ.
0: ഓ,
1: വിശേഷങ്ങൾ അങ്ങനെ.
0: അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറുള്ളത്?
1: ഒഴിവുണ്ടാവില്ല മേഡം. റേഡിയോ എന്താ പോയി പോയി നീന. എന്നിട്ട് ഞാൻ ടി വിയിൽ റേഡിയോ കണക്ട് ചെയ്തിട്ട് അതാണ് ടി വിയിൽ നിന്നാണ് റേഡിയത്തിന്റെ പാട്ട് കേൾക്കുക.
0: ആണോ? ആഹാ, പാട്ട് കേൾക്കാൻ
1: റേഡിയോ
0: അത്രയ്ക്ക്
1: പോയി
0: ഇഷ്ടമാണ്
1: പോയി.
0: അല്ലേ?
1: പാട്ട് കേട്ടിട്ടേ അവരെന്തേ ഉള്ളു.
0: പണ്ട് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്?
1: കണ്ണൂർ FM-ൽ ഞാൻ പാട്ടിനുള്ള ആവശ്യപ്പെടലുണ്ട്.
0: ആഹാ, അവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലമാണോ അതോ വെയിലുള്ള സമയമാണോ ഇഷ്ടം?
1: വെയിലാ നല്ലത്.
0: ആണല്ലേ.
1: മഴയത്ത് പകർച്ചവ്യാധികളും അങ്ങനെ ഓരോരോ ഇതെല്ലാം ഉള്ളതുകൊണ്ടല്ലോ. വെയിലാകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, കുറച്ച് ചൂടുണ്ടെന്നല്ലേ ഉള്ളു.
0: അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഇഷ്ടല്ലേ?
1: പോക്കുണ്ട്, ടൂറെല്ലാം പോക്കുണ്ട്.
0: ആണോ?
1: 18-ന് നമ്മള് കൊടൈക്കനാലെല്ലാം പോയതാണ്.
0: ആ ഓക്കെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: ഹൃദയമൊരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
0: മാഡം പാടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഈ പാട്ട് ഒരു രണ്ടുപേരി പാടാമോ?
1: അങ്ങനെ പാടുന്നില്ല, പാട്ട് കേൾക്കാനാ ഇഷ്ടം.
0: സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാടാറുണ്ടായിരുന്നോ?
1: ഇല്ലപ്പ, നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല.
0: കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അവിടെ അടുത്ത്?
1: കൂട്ടുകാരികളെല്ലാം ഉണ്ടപ്പാ. നമ്മള് കമ്പനിയിൽ നിന്ന് തിരക്ക്, കൂട്ടമായിട്ട് കമ്പനിയിൽ നിന്ന് തിരച്ചു തരും. 40 വർഷം ഒരു കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തതാണ്. അതിനുശേഷം അവിടുന്ന് റിട്ടയർഡ് ആയതാണ്. റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി.
0: മേഡത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ്?
1: ഇതന്നെ, പാട്ട് കേൾക്കുന്നത്. എത്ര
0: പാട്ട്
1: വിഷമമായി കഴിഞ്ഞാൽ
0: കേൾക്കുന്നത്?
1: ആ വിഷമത്തിൽ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു
0: ഇപ്പൊ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന
1: ഒരുപാട്
0: സമയത്ത്
1: പാട്ട്
0: ഏത്
1: ഇഷ്ടമാണ്.
0: പാട്ട് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് സന്തോഷം വരുന്നത് അല്ലെങ്കിൽ ആ വിഷമം മാറുന്നത്?
1: പഴയ പാട്ട്,
0: ഓക്കെ.
1: പഴയതാണ് കൂടുതൽ ഇഷ്ടം. പഴയ പാട്ടാണ് ഒരുപാട് ഇഷ്ടം. ഈ മംഗളം നേരുന്ന മറ്റുള്ള പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
0: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മാഡം. ശരി.
1: ആ ശരി.

0: தினக்க தினக்க தின தின் தின் தின் தின் தக்கிட தக்கிட தக்க தாளம் வை தாளம் வை தக்க தாளம் வை.
1: சலச்சித்திர சீரியல் நடி இந்துலேக அவதரிப்பிக்கும் ஹலோ பிரிய கீதம் தொடரும்.
2: ഞാൻ അഭിനേത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഇതൊരു സ്ഥിരം ജോലിയല്ല, അതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബി കോം കഴിഞ്ഞ് എം കോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിലെ ജോലിക്ക് കയറിയത്. അങ്ങനെ ബാങ്കിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എം ബി എയും കൂടെ ചെയ്താൽ അത് ബാങ്ക് ജോലിക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ജോലിക്കിടയിൽ തന്നെ ഞാൻ എം ബി എയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ ബാങ്ക് ജോലിയുടെ ഒരു പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതായത് ആ ജോലി മോശമായതുകൊണ്ടല്ല, ഞാൻ അതിന് പറ്റിയ ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജോലി വേണോ ജീവിതം വേണോ എന്ന് ഉടനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചു ഇരുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ലേഷൻ വർക്ക് കിട്ടിയത്. അത് ചില മൊഴിമാറ്റം നടത്തുന്ന സീരിയലുകളുടെ സ്ക്രിപ്റ്റ് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ അവസരം വന്നു. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഓരോ സീരിയലുകൾ തുടർന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ആണ് ഈ കല തന്നെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള മേഖല എന്ന് ഞാൻ ഉറപ്പിച്ച് വീണ്ടും സജീവമായി ഇതിൽ നിൽക്കാൻ തുടങ്ങിയത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് പ്രസന്നകുമാരി.
2: പ്രസന്നകുമാരി, മാഡം എവിടുന്ന വിളിക്കുന്നേ?
3: വിദുരാനപ്പാറ മണലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
2: ഓക്കേ, വിദുരയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ?
3: ആ, ഭയങ്കര മഴയാ.
2: മഴയാണ്.
3: ഞാനിപ്പോ വിദുര വീട്ടിലല്ല, ഞാൻ വിദുരോണ്ടോടുത്തുണ്ട്.
2: ആ,
3: ജോലിക്ക് നിൽക്കുക വീട്ടില്.
2: ആ,
3: അമ്മയെ നോക്കാനായിട്ട് രാസമംഗലത്ത്.
2: ആ,
3: അവിടെ വിളിക്കേ.
2: ആ,
3: റേഡിയോയില് പാട്ട് വെച്ചപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. റേഡിയോ അല്ല, ഞാൻ ഫോണിൽ കണക്ട് ചെയ്താ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ഇന്നലെ ഇത് ഓണാക്കിയപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അവന്റെ വരിയൊന്നും ഓർമ്മയില്ല. ഇതാ ഇവിടം വരെ എന്നുള്ള ഒരു സിനിമ,
2: അതിനുള്ള
3: ജയിച്ചതിന് സംഘവും പാടിയ ഒരു സംഘഗാനമാണ്. മാഡം ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ?
2: ആ, ഞാൻ അഭിനയിക്കുന്നുണ്ട്. സീരിയലുകളിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, ഇടയ്ക്ക് ചില സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഒന്ന് സ്നേഹപൂർവം ശ്യാമ, പിന്നെ ഒന്ന് ചട്ടമ്പി പാറു.
3: ചട്ടമ്പി പാറുണ്ടോ?
2: ചട്ടമ്പി പാറുവില് പ്രിയന്റെ അമ്മ.
3: ഇവിടെ കാണുന്ന സീരിയല പാറു
2: അല്ല, പാറുവിന്റെ അമ്മായിയമ്മ ശോഭ.
3: ഓ, അമ്മായിയമ്മ.
2: ആ,
3: ഞാൻ കാണുന്നതാ മാഡം, ഇവിടെ വന്ന ശേഷം അതാ കാണണത്. ഇന്ന് ശ്രദ്ധിക്കാം.
2: ഓക്കേ, യാത്രകളൊക്കെ ചെയ്യുന്നതാണോ?
3: ഇല്ല ഇല്ല ഇല്ല.
2: അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എവിടെ പോകണമെന്ന് ആഗ്രഹം?
3: അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇല്ല മാഡം, പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ

0: പൊടി നടക്കല്ലേ ഇങ്ങനെ ജോലി കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിൽക്ക.
1: അപ്പൊ വിഷമങ്ങൾ മാറ്റാനായിട്ട് പാട്ട് കേൾക്കുന്നതാണോ ഒരു ശീലം?
0: ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഞാൻ സമയം ഇവിടെ അങ്ങനെ രാത്രി അമ്മ ടി വി വെക്കത്തുള്ളൂ. അപ്പം ഞാൻ സമയം പോവാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ കേൾക്കും. അങ്ങനെ ഇപ്പൊ വെച്ചപ്പോഴും ഞാൻ കുറെ പ്രാവശ്യം കൊണ്ട് ശ്രമിക്കുക, കിട്ടുന്നില്ല.
1: അപ്പൊ ഏതായാലും ഇന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചാൽ
0: 3 വർഷത്തിന് മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി ഇപ്പോഴാ കിട്ടിയത്. ഭയങ്കര സന്തോഷം, എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല.
1: ഏതായാലും മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചു.
0: ഓക്കെ,
1: താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: എൻ്റെ മകളിപ്പോൾ വിദേശത്ത് MBBSന് പഠിക്കുകയാണ്. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെ നേരിട്ടു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കരുത്ത് എവിടെ നിന്ന് കിട്ടി എന്നും ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ വരിയിൽ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ അവസരങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഓരോ അവസരത്തിലും എനിക്ക് സ്ട്രോങ് ആയി നിന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു പോയതാണ്. മകളോട് എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാറുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കൂടുതലും അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളുടേതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അധികം ഒരു ഇത് കൂടുതലും അച്ഛനമ്മമാർ തരാറില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ വിട്ടുകൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവൾ ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാവണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വലുതായപ്പോഴും ഞാൻ വീണ്ടും അവളുടെ ഇഷ്ടങ്ങൾ മാറുമോ എന്ന് നോക്കി, പക്ഷേ അത് നടന്നില്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ സിനിയാണ് സംസാരിക്കുന്നത്, നെയ്യാറ്റിൻകരയിരുന്നു. എന്താ പറയണത്,
1: അറിയപ്പെടുക സന്തോഷം.
2: എല്ലാ പരിപാടിയിലും വിളിക്കും, ഹലോ പ്രിയത്തിൽ വിളിക്കും, അല്ലാതെ വ്യാഴാഴ്ച 4 മണിക്ക് ഒരു പരിപാടി ഉണ്ട്, അതിന് വിളിക്കും. എന്നാലും എനിക്ക് കിട്ടൂല, പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് കിട്ടും. അവള് പാട്ടും ചോദിക്കും, ഞങ്ങള് മനസ്സരിച്ച് വിളിക്കും, പക്ഷെ അവക്ക് കിട്ടും. അപ്പോളെ പേര് ലക്ഷ്മി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് നെയ്ത്താണ് ജോലി. ഞങ്ങള് ഇവിടെ 3-4 പേരുണ്ട്, 7-8 പേരുണ്ട് നെയ്യാൻ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മേളത്തിന് വേണ്ടി എനിക്കിപ്പോ പാട്ട് പറയാൻ പെട്ടെന്ന് കിട്ടുകൊണ്ട് ഏതെന്ന് പറയാറില്ല. മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തന്നാ മതി.
1: ഓ, വെച്ചു തരാലോ. ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാരിയുടെ കൂടെ കറങ്ങാനൊക്കെ പോകാറുണ്ടോ?
2: ഇല്ല ഇല്ല, നമുക്ക് നെയ്ത്തല്ലേ, ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളൂ.
1: ആ ദിവസം വീട്ടിലെ ജോലികൾ ഉണ്ടാവും അല്ലേ?
2: ജോലികളുണ്ട്. ഓ ഓ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ വെച്ചാൽ വൈകിട്ട് 5 മണിയാവും നമ്മള് പോകുമ്പോ, അതുവരെ റേഡിയോ പാട്ടുകൾ കേട്ടോണ്ടിരിക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
1: വേറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: സന്തോഷം തരുന്ന, എനിക്ക് 2 മക്കളുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ജോലി, അത് തന്നെ.
1: അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം.
2: അതെ.
1: ശരി, അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ.
2: ഓക്കെ,
1: ശരി.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ദീപ
0: ദീപ, ഇന്ന് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: ഹൃദയം ഒരു ക്ഷേത്രത്തിലെ ഒരു ദേവൻ വാചന ക്ഷേത്രം
0: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചേരാ കേട്ടോ.
1: മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നു.
0: ശരി, ചേച്ചിക്കും മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചേരാ.
1: ശരി.
0: ശരി, സന്തോഷം.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, രാജേഷ് ആണ്.
1: രാജേഷ്
2: തിരുമലയിൽ
1: നിന്ന്. പറയൂ രാജേഷ്, എന്തൊക്കെയാ വിശേഷങ്ങള്? പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണോ അതോ ഒഴിവ് സമയങ്ങളിൽ മാത്രം പാട്ട് കേൾക്കുന്ന ആളാണോ? ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? മെലഡിയാണ്. പാട്ട് പാടാറുണ്ടോ? സിനിമകൾ കാണുന്ന ആളാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് പറയുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേരേതാണ്? ഇഷ്ടപ്പെട്ട നടനോ?
2: മോഹൻലാൽ.
1: ആഹ്, മോഹൻലാലിന്റെ ഒരു സിനിമ പറയൂ എന്ന് പറഞ്ഞാലോ? ദൃശ്യം. മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇഷ്ടമാണോ? ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. സ്നേഹപൂർവം ശ്യാമയും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറയുന്ന രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അതിരടി. ഓക്കെ, ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്? എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടം? ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

ഹലോ പ്രിയഗീതം, ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പലരുടെയും വിശേഷങ്ങൾ കേൾക്കാനും എന്റെ വിശേഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കാനുമുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്നും ഈ മേഖലയിൽ എനിക്ക് തുടരാൻ കഴിയുന്നത്. ഇനി തുടർന്നും എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്നും തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. അടുത്ത നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496569631. അവയവദാനവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: ഇനി ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ഇളയരാജ, ചിത്രം അഥർവം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒവേറിയൻ അഥവാ അണ്ടാശയ ക്യാൻസർ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ

0: ചർച്ച ചെയ്യുന്നത്. എന്താണ് അണ്ഡാശയ ക്യാൻസർ? ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗത്തിന്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: സർ, അണ്ഡാശയ ക്യാൻസറിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഒന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മൊത്തമുള്ള ക്യാൻസറുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 7-ാമത്തെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഒബേറിയൻ ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ 8-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ സ്റ്റേജ് 1 ഡിസീസിൽ അധികം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് തന്നെയില്ല. സ്റ്റേജ് 2 ആകുമ്പോഴേക്കും ഒവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവുലേഷനാണ്, അണ്ഡവിസർജനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ഡവിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന, ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആർത്തവചക്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്, അബ്ഡമിനൽ ഫുൾനെസ്, അതായത് വയറൊന്ന് ഫുള്ളായിട്ട് തോന്നും, അങ്ങനെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ വയറ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരാൾ സാധാരണയായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ ആയേക്കാം ഒവേറിയൻ ക്യാൻസർ. പക്ഷെ 3-ാം ഘട്ടമാകുമ്പോൾ, ഓവറി എന്ന് പറയുന്നത് ഉദരഭിത്തിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഇൻട്രാ അബ്ഡമിനൽ ഓർഗനാണ്, ഇൻട്രാ പെരിട്ടോണിയൽ ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെരിട്ടോണിയത്തിൻ്റെ ഒരു കവറേജ് അതിനുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും, അണ്ഡാശയത്തിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും അത് ഉദരഭിത്തിയെയും ചെറുതായിട്ട് ബാധിക്കുന്ന കാരണം ഉദരഭിത്തിയിൽ അത് രണ്ട് ഉദരഭിത്തിയുടെ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുകയും സ്രവം കളക്ട് ചെയ്യുകയും ആ സ്രവം കാരണം ഒരു പിന്നെയും ആ ഫുൾനെസ്, നേരത്തെ പറഞ്ഞ ആ ഫുൾനെസ് കുറച്ചുകൂടി വർദ്ധിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടി കൃത്യമായി രോഗനിർണയം നടത്താനാകും. ഒരു വലിയ സ്വെല്ലിംഗ് അതിനകത്ത് കാണുന്നു, അഡിനക്സൽ മാസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ തന്നെ പറയുക. അഡിനക്സൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയും ഓവറിയുടെ അണ്ഡവിസർജിനി കുഴലുകൾ, അണ്ഡവാഹിനി കുഴലുകളും, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിഗമെൻസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ അഡിനക്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിനക്സൽ മാസ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും സ്കാനിങ്ങിൽ കിട്ടുക. അൾട്രാസൗണ്ടിൽ കിട്ടാത്ത മുഴകൾ പലപ്പോഴും കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലും കൂടി വ്യക്തമല്ലാത്ത മുഴകൾ ചിലപ്പോൾ MRI വരെ ചെയ്യേണ്ടി വരും. എന്തായാലും സർജറിക്ക് മുമ്പായിട്ട് ഒരു MRI ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണോ അഥവാ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പര്യാപ്തമാക്കുന്നത്, നമുക്ക് ഒരു സൂചന, ദിശാസൂചിക നൽകുന്നത് എപ്പോഴും CT സ്കാനോ MRIയോ ആണ്.
0: ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
1: ശരിക്കും പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചില ഫാമിലികളിൽ കൂടുതലായിട്ട് ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്നു. ഒവേറിയൻ ക്യാൻസർ മാത്രമല്ല, ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്ന ഫാമിലിയിൽ അവരുടെ രക്തബന്ധുക്കളിൽ ഗർഭാശയ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും, ഇത് മൂന്നും കൂടി ഒരു സിൻഡ്രോം പോലെയാണ് കാണുന്നത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്നുള്ള സിൻഡ്രോമിന് ലിഞ്ച് സിൻഡ്രോം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ്, അപ്പോൾ ആ രക്തബന്ധുക്കൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൽ അണ്ഡാശയ ക്യാൻസർ സ്ഥിരീകരിച്ചാൽ അയാളുടെ രക്തബന്ധുക്കളിൽ അണ്ഡാശയ ക്യാൻസർ മാത്രമല്ല ഗർഭാശയ ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പാരമ്പര്യ ഘടകത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഓങ്കോജീൻസ് എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ ശരീരത്തിൽ അതിന് പലതരം ധർമ്മങ്ങളുമുണ്ട്. അതിൻ്റെ ഘടനാ വ്യതിയാനം വരുന്ന ഒരവസരത്തിൽ അത് ചിലപ്പോൾ കോശങ്ങളെ അമിത വിഭജനശേഷി വരുത്തുകയും ആ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ പലപ്പോഴും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓങ്കോജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന അണുബാധ, സാധാരണ പലപ്പോഴും സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തിലെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു കുറവ് കാരണം പലപ്പോഴും അവിടെ ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ, എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അണുബാധ കാരണം ഊഫ്രൈറ്റിസ് എന്നൊരവസ്ഥ, അത് ഓവറിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, അത് പലപ്പോഴായിട്ടുണ്ടാകുമ്പോൾ

0: അവിടെ ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള മുഴയായിട്ട് മാറുന്നു. ആ നിർദോഷമായിട്ടുള്ള മുഴ വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജനിതക ഘടകങ്ങളും ഓങ്കോജീൻ മ്യൂട്ടേഷൻസ് ഒക്കെ ആഡപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സിൻഡ്രോമുകളുണ്ട്, ഇപ്പോൾ ക്രുക്കൻബർഗ് സിൻഡ്രോം എന്ന് പറയുന്നു. അതായത് മാറിൻ്റെയും അതുപോലെ വയറിൻ്റെയും ടൈപ്പ് ക്യാൻസറുകൾ, ക്യാൻസർ കോശങ്ങൾക്ക് ഭാരം കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് വീണ് ക്യാൻസർ ഉണ്ടാകുന്നു. അതിന് ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കണക്കിന് രണ്ട് ഓവറിയിലും ആയിട്ട് കാണുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഓവറിയിലും കാണും. അതായത് ഈ ക്യാൻസർ കോശങ്ങളുടെ ഭാരം കൊണ്ട് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ബൈലാറ്ററൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, സിൻഡ്രോമുകൾ കൊണ്ട്, ഇങ്ങനെ വേറെ സ്ഥലത്തെ ക്യാൻസർ ഡെപ്പോസിറ്റ് കൊണ്ട്, അങ്ങനെ ഓവറിയുടെ സ്വന്തമായിട്ടുള്ള ക്യാൻസറുകൾ, അങ്ങനെ പലതരത്തിൽ ഓവറിൻ ക്യാൻസറിന്റെ കാരണങ്ങൾ നമുക്ക് പറയാനാകും.
1: സർ, ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: പരിശോധന എന്ന് വെച്ചാൽ എപ്പോഴും ക്ലിനിക്കലാണ്, ഡയഗ്നോസിസിന്റെ തുടക്കം ക്ലിനിക്കലാണ്. കാരണം രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സി ടി സ്കാനിലോട് പോകും. എന്തായാലും ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ സി ടി സ്കാൻ, MRI അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അൾട്രാസൗണ്ട്, അതായത് ക്ലിനിക്കൽ പരിശോധന, അതിനുശേഷം അൾട്രാസൗണ്ട്, അൾട്രാസൗണ്ടിൽ സ്ഥിരീകരിക്കാത്ത ഫൈൻഡിങ്സ് സാധാരണ സി ടി സ്കാൻ, സാധാരണ സി ടി സ്കാനിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഫൈൻഡിങ്സ് കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാൻ, അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരു MRI മസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്റ്റേജ്, അതിന് അതിൻ്റെ ബ്ലഡ് സപ്ലൈയുടെ അതിൻ്റെ ഒരു രീതി, അതൊക്കെ അത് ഏതൊക്കെ അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു, അത് ഓപ്പറേഷൻ സുഗമമായിട്ട് ചെയ്യാനാകുമോ, ആദ്യം ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാൻ ഇപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടെ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും LFT RFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു പ്രത്യേക ട്യൂമർ മാർക്കർ ചെയ്യുന്നുണ്ട്. കാരണം 85% ഒവേറിൻ ക്യാൻസറുകളും എപ്പിത്തീലിയൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന വെറൈറ്റി പിറന്നാണ്. അതിന് മാത്രമായി ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കറിൻ്റെ പേരാണ് CA125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ CA125 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അൾട്രാസൗണ്ടിൽ ഒരു മുഴ കണ്ടു, ബ്ലഡ് ടെസ്റ്റിൽ CA125 100 കൂടുതൽ കാണുന്നു, 35 അതിൻ്റെ കട്ട് ഓഫ്. ആ 35 കൂടുതലോട്ട് 100 വരെ സിസ്റ്റ്, അതായത് ബിനൈൻ സിസ്റ്റിൻ്റെ ലെവലാണ്. പക്ഷെ 100 കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്കവാറും ക്യാൻസർ ആകാനുള്ള സാധ്യത, ഒരു ഊഫ്രൈറ്റിസ്, അതായത് നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൻ്റെ ഇൻഫെക്ഷനിലോ ഒരു സിസ്റ്റിലോ കാണുന്നത് 35 to 100 വരെയുള്ള ലെവലാണ്. ആ 100 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാൻസറിൻ്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്ഥിരീകരിച്ച് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന.
1: സർ, അതുപോലെ അണ്ടാശയ ക്യാൻസറിനുള്ള ചികിത്സ എന്താണ്?
0: സാധാരണ നമ്മുടെ കോമൺ സെൻസും ലോജിക്കും പറയുന്നത് എന്താണ്? ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴ എടുത്ത് മാറ്റണം. അപ്പോൾ കംപ്ലീറ്റ് സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി. അതായത് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്റെക്ടമി, അതായത് ഗർഭാശയം മൊത്തമായിട്ട് എടുത്ത് മാറ്റുക, പ്ലസ് ബൈലാറ്ററൽ സാൽപിഞ്ചോ ഊഫ്രക്ടമി, അതായത് രണ്ട് സൈഡിലെയും ഓവറി എടുത്ത് മാറ്റുക. പക്ഷേ ഈ രോഗി കുറച്ച് പ്രായം കുറഞ്ഞ ആളാണ്, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള ആളാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർജൻ അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി ചിലപ്പോൾ ഒരു ഓവറി നിലനിർത്തിയെന്ന് വരും, ഹോർമോൺ ഫംഗ്ഷൻ അത്ര ആവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ശരിക്കും ആ കംപ്ലീറ്റ് സർജറി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലൊക്കെ ആയിരിക്കും അസുഖം കണ്ടുപിടിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് കീമോതെറാപ്പി, നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറഞ്ഞ കീമോതെറാപ്പി ആദ്യം കൊടുത്ത് മുഴയെ ചുരുക്കിയതിന് ശേഷം, ഓവറിയുടെ മുഴ ചുരുക്കിയതിന് ശേഷം പിന്നെ സർജറി ചെയ്യുന്ന, ഇപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി, ചിലപ്പോൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എത്ര എടുത്തു മാറ്റാൻ പറ്റുമോ അത്രത്തോളം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ആ മിക്കവാറും കീമോ എടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ചുരുങ്ങും, കുറച്ച് അസുഖമേ ബാക്കി ഉണ്ടാവുള്ളൂ, എങ്കിലും സർജറി കംപ്ലീറ്റ് ആയിരിക്കും. ആ സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹിസ്റ്റോപെത്തോളജി റിപ്പോർട്ട്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള പെത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്ജുവൻ കീമോതെറാപ്പി, അത് കീമോതെറാപ്പി പ്ലാറ്റിനം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പിയാണ്. കാർബോപ്ലാറ്റിൻ പാക്ലിടാക്സൽ എന്നൊരു കോമ്പിനേഷനാണ് പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും പുതിയ മരുന്നുകളുണ്ട്, അതായത് ഇമ്മ്യൂണോതെറാപ്പി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിട്ടോണിയം, അതായത് നേരത്തെ പറഞ്ഞ ഉദരഭിത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ

0: ഭിത്തിയിലേക്ക് നേരിട്ട് കീമോതെറാപ്പി മരുന്ന് കുത്തിവെക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ കൂടെ ഹൈപ്പർ തെർമിയ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ച് കളയാൻ വേണ്ടി ഒരു വാട്ടർ ബാത്തിൽ ഇട്ടിട്ട് അൾട്രാസൗണ്ട് കിരണങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അതുപോലെ ഒരു വാട്ടർ ബാത്തിൽ ചൂട് കൊടുത്തിട്ട് ആ ചൂടുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആ ചൂടിൻ്റെ അന്തരീക്ഷത്തിൽ കീമോതെറാപ്പി മരുന്ന് പെരിട്ടോണിയത്തിൽ കുത്തിവെക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഇമ്മ്യൂണോതെറാപ്പിയുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ബെവാസിസുമാബ് എന്ന് പറയുന്ന, പിന്നെ പുതിയ പുതിയ കീമോതെറാപ്പി മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഓരോ ഇതിനകത്ത് ടാർജറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ആ ഓരോ ഇതിനകത്ത് ആ കോശങ്ങളിലെ പ്രധാന ഈ ക്യാൻസർ കോശങ്ങളിലെ ഓരോ ടാർജറ്റ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പി, ഒളാപാരിബ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ തന്നെ പുതിയ ഡുർവാൽമാബ് പെംബ്രോലിസുമാബ് അങ്ങനെ കുറേ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേയൊക്കെ FDA അപ്രൂവൽ വന്നു കഴിഞ്ഞു, അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ആദ്യത്തെ പോലെ അണ്ടാശയ ക്യാൻസർ ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമല്ല, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. ഇനി രണ്ടാമത് അവിടെ അസുഖം വരികയാണെങ്കിൽ ഓപ്പറേഷൻ ആദ്യം പരിഗണിക്കണം. ഓപ്പറേഷന് ശേഷം സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴും ഒവേറിൻ ക്യാൻസറിൻ്റെ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാരും അങ്ങനത്തെ അവരുടെ രക്തബന്ധുക്കളും ഒക്കെ ഉറപ്പായിട്ടും ചെറിയ ചെറിയ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ മുഴകളും അബ്ഡമൻ ഫുൾനെസ്സും സ്പോട്ടിങ്ങും ഒന്നും അവഗണിക്കാതെ പരിശോധനകൾ നടത്തി നേരത്തെ സ്ഥിരീകരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ അമൃത ശേഖർ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എസ് വെങ്കട്ടരാമൻ മൃദംഗം.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: PM जय अब गरीबों की जय बन गई है.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സമയം 11 മണി.
4: ആകാശവാണി.
5: ഹരിതവാണി.

0: കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര 11-ാം ഭാഗം. രചന സി റഹീം. വെള്ളരി പക്ഷികൾ.
1: ശുഭ്രവേഷക്കാരായ വെള്ളരി പക്ഷികളെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ശാന്തിയാണ് അനുഭവപ്പെടുക. കൊക്കെന്നും കൊറ്റിയെന്നും മുണ്ടിയെന്നും ഇവയ്ക്ക് പേരുണ്ട്. നിറങ്ങളിൽ ഒന്നാമതേത് എന്ന ചോദ്യത്തിന് തൂവെള്ള എന്നാണ് ഉത്തരം. നിറങ്ങളോടുള്ള പക്ഷാഭേദമായി ഇതിനെ കാണരുത്. എല്ലാ നിറങ്ങളും സുന്ദരം തന്നെ.

0: കറുപ്പിന് ഏഴഴകുണ്ടെന്നാണല്ലോ പറയുക. എങ്കിലും ശുഭ്രവേഷത്തിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹവേഷം അണിഞ്ഞു നിൽക്കുന്ന വെള്ളരി പക്ഷികളെ കണ്ടിട്ടുള്ളവർ അവയുടെ ആരാധകരായി മാറും എന്നുറപ്പാണ്. കേരളത്തിൽ 5 ജാതി വെള്ളരി പക്ഷികളാണുള്ളത്. ഒറ്റയായും ചെറുകൂട്ടമായും ഇവയെ എല്ലായിടത്തും കാണാം. ഇംഗ്ലീഷിൽ എഗ്രേറ്റ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചിന്നമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലിറ്റിൽ എഗ്രേറ്റ്സ്, ശാസ്ത്രനാമം എഗ്രറ്റ ഗാർസെറ്റ. ചെറുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്മോളർ എഗ്രറ്റ്, ശാസ്ത്രനാമം എഗ്രറ്റ ഇന്റർമീഡിയ. പെരുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലാർജ് എഗ്രറ്റ്, ശാസ്ത്രനാമം അർഡിയ അൽബ. കാലിമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് കാറ്റിൽ എഗ്രറ്റ്, ശാസ്ത്രനാമം ബാബുൽക്കസ് ഇബിസ്. തിരമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് റീഫ് ഹെറോൺ, ശാസ്ത്രനാമം എഗ്രറ്റ ഗുലറിസ്. എന്നിങ്ങനെ 5 ജാതിയാണ് ഉള്ളത്.
1: സുജലയായ മലയാളക്കര നീർപക്ഷികളുടെ പറുദീസയാണ്. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ ഇവയെ കാണാനാകും. എങ്കിലും വയലേലകളിലും ചതുപ്പിലും നദീതീരത്തും കായലോരത്തും കടൽ തീരത്തും ഗ്രാമങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണാറുള്ളത്. കർഷകർ വയലൊഴുമ്പോഴും ഞാറ് നടുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും കൊറ്റിക്കൂട്ടവും അവർക്കൊപ്പമുണ്ടാകും. ഗ്രാമത്തിൻ്റെ വിശുദ്ധമായൊരു വികാരം നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ഗ്രാമസൗന്ദര്യവും നമ്മിലേക്ക് പകരാൻ ഇവയെപ്പോലെ മറ്റൊരു പക്ഷിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കർഷകർ കാളയും കലപ്പയും ഉപയോഗിച്ച് പാടം പൂട്ടുമ്പോൾ കൊറ്റിക്കൂട്ടം ചെറുപ്രാണികളെയും മീനുകളെയും പുഴുക്കളെയും തിന്നാനായി കൂട്ടത്തോടെ എത്തും. പറമ്പ് കിളയ്ക്കുമ്പോഴും ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുമ്പോഴും ഇങ്ങനെ കാണാം. വളരെ മനോഹരമായൊരു ദൃശ്യ വിരുന്നാണ് ഇത്. നാട്ടിൻപുറങ്ങളിലെ ഇടവഴിയിലൂടെയും ഒറ്റയടിപ്പാതയിലൂടെയും പാടവരമ്പത്തൂടെയും ഒക്കെ നടക്കുമ്പോൾ കൊറ്റികളെ കാണുന്നത് മനസ്സിനെന്തൊരു സന്തോഷമാണ്. മനുഷ്യരെ കണ്ടാലും അവ വെറുതെ നോക്കിയിരിക്കുകയുള്ളൂ. ഭയപ്പെട്ട് പെട്ടെന്ന് പറന്നു പോകുന്ന ശീലം ഇവയ്ക്കില്ല. വലിയ തിരക്കൊന്നുമില്ലാത്ത നാട്ടിൻപുറങ്ങളിലെ സാധാരണ മനുഷ്യരെ പോലെയാണ് ഇവയെന്ന് തോന്നാറുണ്ട്. സായം സന്ധ്യയിൽ പടിഞ്ഞാറൻ മാനം ചുവന്നു കിടക്കുമ്പോൾ ചെറുകൂട്ടമായി അലസമായി ചിറകുകൾ വീശി പറന്നു പോകുന്ന കൊറ്റിക്കൂട്ടത്തെ എത്ര നേരം നോക്കിയിരുന്നാലും മതിവരില്ല. കലാകാരന്മാരുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു.
0: ചിന്നമുണ്ടിയും ചെറുമുണ്ടിയും പെരുമുണ്ടിയും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയാം. വലിപ്പം കണക്കാക്കിയാൽ ഏറ്റവും വലുത് പെരുമുണ്ടി, വലിപ്പത്തിൽ രണ്ടാമൻ ചെറുമുണ്ടി, ഏറ്റവും ചെറുത് ചിന്നമുണ്ടി. ചിന്നമുണ്ടിക്ക് കൂടൊരുക്കുന്ന കാലത്ത് തലയ്ക്ക് പിറകിൽ നിന്നായി രണ്ട് നാടത്തൂവലുകൾ വളർന്നു കിടക്കും. ഈ നാടത്തൂവലുകൾ അവയുടെ ഭംഗി കൂട്ടും. മാറത്തും പുറത്തും ആകർഷകമായ പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. മാറത്തെയും പുറത്തെയും ഈ പീലിത്തൂവലുകൾ വിരിച്ച് അവ നൃത്തമാടുമ്പോൾ എന്തൊരഴകാണെന്നോ. ഇവ കൂടൊരുക്കിയിരിക്കുന്ന കൂടിനരികിൽ ചെന്ന് നിന്നാൽ ചിറകുവിടർത്തിയുള്ള ആട്ടം കാണാനാകും. ചിന്നമുണ്ടിയുടെ കൊക്കിന് ഏതു കാലത്തും കറുത്ത നിറമായിരിക്കും. ചിന്നമുണ്ടിയോട് നല്ല സാദൃശ്യമുള്ള പക്ഷിയാണ് ചെറുമുണ്ടി. പക്ഷേ

0: ഇവയുടെ തലയിൽ നാടത്തുവലുണ്ടാവില്ല. മഞ്ഞ കൊക്ക് കൂടൊരുക്കുന്ന കാലത്ത് കറുപ്പായിത്തീരും. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ മാറത്തും പുറത്തും പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. ഇവയുടെ കാൽവിരലുകളുടെ നിറം എല്ലാ കാലത്തും കറുപ്പായിരിക്കും. കഴുത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ വളഞ്ഞിരിക്കുന്ന വലിയ പക്ഷിയാണ് പെരുമുണ്ടി. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ പുറത്ത് ഭംഗിയുള്ള പീലിത്തൂവലുകൾ വളർന്നു കിടക്കും. അവ കൂടെ കൂടെ കുടഞ്ഞു വിരിക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. തലയിൽ നാടത്തൂവൽ ഉണ്ടാകില്ല. ഇവയുടെ കാൽവിരലുകൾ ഒരു കാലത്തും മഞ്ഞയായിരിക്കില്ലെന്നു കൂടി ഓർമ്മ വയ്ക്കാം.
1: ഇന്നത്തെ വിഷയം വെള്ളരി പക്ഷികളാണല്ലോ. പൊതുവെ ആളുകൾ അതിനെ കൊക്കുകൾ എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക.
2: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
1: കേരളത്തിൽ പ്രധാനമായിട്ടും 5 ഇനങ്ങളാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് പെരുമുണ്ടി. അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഗ്രേറ്റ് ഈഗ്രറ്റ് എന്നാണ്. രണ്ടാമത്തേത് ചെറുമുണ്ടി, ഇന്റർമീഡിയറ്റ് ഈഗ്രറ്റ്. പിന്നെ ചിന്നമുണ്ടി, ലിറ്റിൽ ഈഗ്രറ്റ്. കാലിമുണ്ടി, കാറ്റൽ ഈഗ്രറ്റ്. തിരമുണ്ടി, വെസ്റ്റേൺ ഈഗ്രറ്റ് എന്നിവയാണ് ഈ 5 എണ്ണം. ഇതിൽ ആദ്യത്തെ 3 എണ്ണം തമ്മിൽ തിരിച്ചറിയുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിപ്പത്തിലുള്ള വ്യത്യാസം നന്നായിട്ടുണ്ട്. ഇതിൽ കാലിമുണ്ടി കാട്ടിലും അതുപോലെ തന്നെ നാട്ടിലും പാടത്തും ഒക്കെ നമുക്ക് ഈ കാലികളുടെയൊക്കെ കൂടെ, അതുപോലെ കാട്ടുപോത്തുകളുടെ കൂടെ, മാനുകളുടെയൊക്കെ കൂടെയൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. പല കാടുകളിൽ വെച്ചും അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പെരിയമുണ്ടി, അതുപോലെ തന്നെ ചെറുമുണ്ടി, ചിന്നമുണ്ടി എന്നിവ ഏറ്റവും കൂടുതൽ ജലം ഉള്ള ഏരിയയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുഞ്ചക്കരി പോലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പുഞ്ചക്കരി മാത്രമല്ല, ഏതെല്ലാം വാട്ടർ ബോഡി ഉണ്ട് ആ വാട്ടർ ബോഡിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തിരമുണ്ടി കണ്ടിട്ടുള്ള ഒന്ന് പൂവാറ് വെച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ കടലുണ്ടിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ 2 സ്ഥലങ്ങൾ. ആ 2 സ്ഥലങ്ങളിൽ നിന്നാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കാലിമുണ്ടി അല്ലാത്ത എല്ലാ വിഭാഗവും തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ഉള്ള പ്രത്യേകിച്ച് പാടങ്ങളിലൊക്കെയാണ് വളരെ കൂടുതലായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അവയുടെ ചുണ്ടിന്റെ കളറ്, അതുപോലെ തന്നെ ഈ കാലിന്റെ കളറ്, ഇതിൽ നിന്നൊക്കെയാണ് തിരിച്ചറിയുക. പക്ഷേ ഇവയുടെ ബ്രീഡിംഗ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊക്കിന്റെ കളറും അതുപോലെ തന്നെ കാലിന്റെ കളറും മാറ്റം സംഭവിക്കാറുണ്ട്.
3: കന്നുകാലികൾക്ക് പിന്നാലെ നടന്ന് ഇര തേടുന്ന പക്ഷിയാണ് കാലിമുണ്ടി. കൂടൊരുക്കാൻ കാലമാകുമ്പോഴേക്കും വെള്ള നിറക്കാരായ ഈ പക്ഷിയിൽ ചില നിറമാറ്റമുണ്ടാകും. തല, കഴുത്ത്, മാറിടം, പുറം എന്നിവ ഓറഞ്ച് നിറമായിരിക്കും. ഇക്കാലത്ത് ഇവ സുവർണ പക്ഷിയായി മാറും. കേരളത്തിൽ ഇവയെ ധാരാളമായി കാണുന്നുണ്ടെങ്കിലും ഇവയുടെ കൂടൊരുക്കൽ കേന്ദ്രം അപൂർവമാണ്. മെയ് മാസത്തോടെ പുതുവേഷം അണിയുന്ന ഈ പക്ഷികളൊക്കെ എവിടെ പോയാകും കൂടൊരുക്കുക? അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരായിരുന്നുവെന്ന് പറയാനാകില്ല. ഡോക്ടർ സാലിമലിയുടെ വരവോടെയാണ് ശാസ്ത്രീയ പക്ഷി നിരീക്ഷണം ഇവിടെ പച്ചപിടിച്ചത്. പഴയകാലത്ത് കാൽപ്പനികമായ പക്ഷി നിരീക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചാൽ മനസ്സിലാകും. കാലിമുണ്ടിയുടെ ദേഹത്ത് സുവർണ തൂവലുകൾ കിളിച്ചു വരുന്നതിനെ കുറിച്ചുള്ള പുരാണകഥ ഇങ്ങനെ.
0: പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലികളെ മേയ്ക്കുന്ന കാലം. കാലികൾക്ക് പുഴുക്കളെ കൊണ്ടും കീടങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ശല്യമുണ്ടാകുന്നത് പതിവായി. ഇത് മനസ്സിലാക്കിയ കാലിക്കൊക്കുകൾ കാലികൾക്ക് പിന്നാലെ നടന്ന് കീടങ്ങളെയൊക്കെ തിന്നു നശിപ്പിച്ചു. ഇതിൽ സന്തോഷവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ കാലിക്കൊക്കിനെ പിടിച്ച് ലാളനയോടെ അവയുടെ പുറത്തും മാറിലുമൊക്കെ തടവിയത്രേ. ഭഗവാന്റെ കരസ്പർശമേറ്റ തൂവലുകളൊക്കെ സുവർണ നിറമായി എന്നാണ് കഥ. പക്ഷികളെക്കുറിച്ചും മറ്റ് ജീവിവർഗങ്ങളെക്കുറിച്ചുമെല്ലാം അതിശയകരമായ കഥയുണ്ടാക്കുന്നതിൽ നമ്മുടെ പൂർവസൂരികൾ ബഹുമിടുക്കരായിരുന്നു. പക്ഷികളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാതെ ഇത്തരം കഥകൾ ഉണ്ടാക്കാനാവില്ലെന്ന് വ്യക്തമാണല്ലോ. പുരാണങ്ങളുടെ ഒരു മഹാസാഗരം തന്നെ ഉണ്ടാക്കിയവരാണ് നമ്മുടെ പഴമക്കാർ എന്നതിൽ അഭിമാനിക്കാം.
3: ചിന്നമുണ്ടിയുമായി വളരെയേറെ സാദൃശ്യമുള്ള പക്ഷിയാണ്

0: അസ്ഥിര മുണ്ടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെ കൂടുതലായി കടൽ തീരങ്ങളിലാണ് കാണുന്നത്. വെള്ളനിറത്തിലും ചാരനിറത്തിലും ഭസ്മനിറത്തിലും കറുപ്പ് നിറത്തിലും വരെ ഇവയെ കാണാനാകും. ജീവിക്കുന്ന പ്രകൃതിയോട് ചേർന്നുള്ള നിറമാണ് ഇവ സ്വീകരിക്കുക. കടൽത്തീരത്ത് തിര വരുമ്പോൾ അതിൽ നിന്ന് ചെറുമീനുകളെ ഇവ കൊത്തിയെടുക്കും. കായലോരത്തും കണ്ടൽ കാടുകളിലുമൊക്കെയാണ് സാധാരണയായി ഇവയെ കാണാനാവുക.
1: മഴക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ കാവുകളിലും പ്രധാന റോഡരികിലുള്ള വലിയ മരങ്ങളിലും കൂടൊരുക്കുന്ന വെള്ളരിപ്പകളെ ശ്രദ്ധിക്കാത്തവർ കുറവായിരിക്കും. കമ്പുകൾ മരച്ചില്ലകളിൽ അടുക്കിയാണ് കൂടൊരുക്കുക. പലമാതിരിയുള്ള നീർപക്ഷികൾ കൂട്ടുചേർന്ന് കോളനിയായി കൂടൊരുക്കുന്നത് പതിവാണ്. ഇടവപ്പാതി മഴക്കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പക്ഷി സങ്കേതങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും രൂപപ്പെടാറുണ്ട്. ആലപ്പുഴ പട്ടണം, നൂറനാട്, വയനാട്ടിലെ പനമരം, കോട്ടയത്തെ കുമരകം, കോട്ടയം ടൗൺ, കടലുണ്ടി, എറണാകുളത്തെ മംഗളവനം തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ഇത്തരത്തിലെ പക്ഷി സങ്കേതങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണ്. നീർപക്ഷിത്താവളങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാനാവുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 11 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. ഒരു കിളി പാട്ടുമൂളവേ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: ആകാശവാണി, സമയം 11:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം കിലുക്കം.

0: ആകാശവാണി സമയം 11:30. കൂട്ടുകാരി. എല്ലാവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. റിട്ടയർമെന്റ് ആകുമ്പോൾ വിശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഇതിനെ മറ്റൊരു മനോഹരമായ തുടക്കമാക്കി മാറ്റുന്നവരുമുണ്ട്. അങ്ങനെ കൃഷിയിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും റിട്ടയർമെന്റ് ജീവിതം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനുള്ള സമയമാണെന്ന് തെളിയിച്ച ഷൈനി തെരേസ ജോസഫുമായുള്ള അഭിമുഖമാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരിയിൽ കേൾക്കുന്നത്.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: കൃഷിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
2: ജനിച്ചു വളർന്നതൊക്കെ ഒരു കാർഷിക കുടുംബത്തിലാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ കൃഷി ഇഷ്ടമാണ്. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് താമസിക്കുന്നത്. സർവീസിലിരിക്കുമ്പോൾ തന്നെ കൃഷിയുണ്ട്, എല്ലാ കൂട്ടം കൃഷികൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും അതിലോട്ട് എൻഗേജ്ഡ് ആയി.
1: ഏത് സർവീസിലായിരുന്നു ജോലി ചെയ്തു വന്നത്?
2: PWD വൈറ്റിലെ NH സെൻട്രൽ സർക്കിളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് ആയിട്ട്. അത് 2019 May റിട്ടയർ ചെയ്തു. അതിനുശേഷം പൂർണ്ണമായിട്ടും കൃഷിയിലാണ്.
1: സർവീസിലിരിക്കുന്ന സമയത്ത് കൃഷി സജീവമായിട്ട് അതിൽ തുടരുന്നുണ്ടായിരുന്നു?
2: അന്നും കൃഷിയുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ അന്ന് മുതലേ നട്ടിട്ടുണ്ടായിരുന്നു. ഏത് നഴ്സറി പോയാലും അവിടെയുള്ള പ്ലാന്റ്സ് എനിക്കില്ലാത്തതെല്ലാം കൊണ്ടുവന്ന് നടുമായിരുന്നു. പലതരം ചാമ്പകള്, പലതരം പേരകള്, പിന്നെ റംബുട്ടാൻ, പുലാസാൻ, മംഗോസ്റ്റിൻ, ലോങ്ങൻ, സാലക്ക്, ഞാവല്, പലതരം ആത്തകൾ, പലതരം കുറെ തരം ചെറികളുണ്ട്. ജംബോട്ടിക്കാവ കണ്ടിട്ടുള്ളതെല്ലാം ഞാൻ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്.
1: എത്ര സ്ഥലത്താണ് ഇത്?
2: 2 ഏക്കർ സ്ഥലം. അതിന്റെ അകത്ത്
1: സർവീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ പോകണമല്ലോ, അപ്പൊ ആ ടൈമിൽ എങ്ങനെയാണ് മാനേജ്?
2: ഇതിനെയൊന്നും എന്നും നോക്കേണ്ട കാര്യമില്ല. അന്നൊക്കെ പശു ആടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, വേനക്കൊന്ന് വെള്ളം ഒഴിക്കണം, നമുക്ക് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് കാര്യം, പിന്നെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ല. അവധിയുള്ള ദിവസം നമുക്കിത് ചെയ്യാം. അങ്ങനെയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ ജീവികളുടെ ഓരോ പേര് വളർത്തണം എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ കുറെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കുറെ തരം ജീവികൾ, ഗൂസ്, ഫ്ലൈയിങ് ഡക്ക്, മൊയല്,

0: ചക്കി ഗിനി അങ്ങനെ എന്തിനെയൊക്കെ വളർത്തും, അതെല്ലാത്തിനെയും കൊണ്ടു
1: ഓരോ പേർ വാങ്ങിയിട്ട് വന്നിട്ട്
0: വാങ്ങി. മുയലൊക്കെ ഒരു 10-25 എണ്ണം വീതമായിരുന്നു. ഫ്ലൈയിങ് ഡക്കും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ. അത് കഴിഞ്ഞ് പട്ടികളുടെ ശല്യം. ഞങ്ങളുടെ വീട് KSRT സ്റ്റാൻഡിന്റെ അടുത്താണ്. ഈ സ്റ്റാൻഡിൽ നിന്ന് പട്ടികളെല്ലാം കൂടെ കൂട്ടത്തോടെ വരും. അങ്ങനെ വലയെല്ലാം കടിച്ചു പറിച്ച് ഒരു ദിവസം തന്നെ 10 മുയലിന്റെ കാല്, 5 ഫ്ലൈയിങ് ഡക്ക്, അങ്ങനെ എല്ലാത്തിനെയും ഇവർ വലയൊക്കെ കടിച്ചു പറിക്കും കൂട്ടത്തോടെ വന്നാൽ. അങ്ങനെ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഞാൻ അവസാനം സങ്കടപ്പെട്ട് എന്റെ വളർത്തൽ നിർത്തി. പശുവൊക്കെ കാസർഗോഡ് കൊള്ളനൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊന്നും പറമ്പി കെട്ടാൻ നമുക്ക് പറ്റത്തില്ല, ഈ പട്ടി വന്ന് ആക്രമിക്കും ആരും ഇല്ലെങ്കിൽ.
1: പശുക്കളെയൊക്കെ എങ്ങനെയാണ് അതൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്ഷമയൊക്കെ വേണമല്ലോ.
0: അത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ എന്ത് പണിയും ചെയ്യും, തുമ്പ എടുത്ത് കളിക്കാനൊന്നും ഒരു പടിയില്ല. ഹസ്ബൻഡ് പറയുമായിരുന്നു ജുറാസിക് പാർക്കാണ് നടത്തുന്നതെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, എനിക്ക് നേരം എടുത്താൽ ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെയായിരുന്നു. അതുപോലെ തന്നെ 3-4 കുഴിയിൽ മീൻ വളർത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മീൻ കൃഷി ഉള്ളതാണ്. ഗൗര, കാർപ്പ്, സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളായിരുന്നു. ഇപ്പൊ ഗൗരിയേ ഉള്ളൂ.
1: അതിന്റെയൊക്കെ ക്ലീനിങ്,
0: ഗൗര ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ ഓക്സിജൻ കൂടുതലും. അപ്പൊ വെള്ളം ഇപ്പൊ അധികം മോശമായി എന്നോർത്തോണ്ട് കുഴപ്പമില്ല. ഈ വെള്ളമാണ് എടുത്തിട്ട് ചെടികൾക്കെല്ലാം നനയ്ക്കുന്നത്. അപ്പൊ അത് നല്ല വളമാണല്ലോ. അപ്പൊ ഓസ് ഇങ്ങനെ താഴെ നിന്നിട്ടേക്കും, അത് തുറന്ന് ഞാൻ ചെടികൾ നനയ്ക്കും.
1: ഇങ്ങനെ ജീവികളെ വളർത്തുമ്പോൾ ക്ലീനിങ് ഒരു പ്രോസസ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട്, അതെങ്ങനെയാണ്?
0: പക്ഷേ കുറെ ഏരിയയിലായിരിക്കും, ഇപ്പൊ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. മണ്ണാണല്ലോ തറ, പിന്നെ കയറുന്ന കോഴിക്കൊക്കെ ഓരോ റൂമുകളായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തേക്ക് കയറി അറക്കപ്പൊടി ഇട്ടാ പിന്നെ ഇടയ്ക്ക് 1-2 മാസമൊക്കെ ആ ഭാര്യയിൽ നിർത്തി കോഴിവളം. അത് തെങ്ങിനൊക്കെ നമ്മൾ വാരി അങ്ങ് ഇടിയിക്കും. അപ്പൊ പിന്നെ അത് ക്ലീനായി. പിന്നെ അടുത്ത ട്രിപ്പ് കുമ്മായം ഇട്ടു, അറക്കപ്പൊടി ഇട്ടു, അപ്പൊ അത് ക്ലീൻ ആയിരിക്കും, അങ്ങനെ സ്മെല്ലൊന്നും വരാറില്ല.
1: ചെടിക്ക് ഇത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.
0: അതിന് പശു ഉണ്ടായിരുന്നു, കോഴിവളമൊന്നും ചെടിക്കിടാറില്ല, ചൂട് കൂടുതലാ.
1: അപ്പൊ ഇത് പഠിക്കാൻ കൂടെ വേണമല്ലേ?
0: കുറെ ഫ്ലോപ്പ് ആകും. ഗൂസിനെയൊക്കെ കൊണ്ടുവന്ന് പിറ്റേന്ന് തന്നെ ചത്ത് കിടന്നിരുന്നു. മരപ്പെട്ടി കണ്ടുവന്ന് അതിന്റെ തല കടിച്ചു പറിച്ച് വീണ്ടും അതിനെ അതിന്റെ വീട്ടിൽ പോയി വേറെ എണ്ണത്തിനെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമൊക്കെ നമുക്ക് വീഴ്ചകളൊക്കെ പറ്റും. വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും തുടങ്ങും.
1: പല വഴിക്ക് പല കാര്യങ്ങളുണ്ട്.
0: കൃഷി ഓഫീസിൽ നിന്ന് റെയിൻ ഷെൽട്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പീരീഡ് കഴിഞ്ഞാലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പച്ചക്കറി ഒരു ട്രിപ്പ് അങ്ങ് പോയി കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പച്ചക്കറി ഇതിന്റെ അകത്തേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായൊക്കെ ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് നട്ടു. ഇപ്പൊ അടുത്ത ട്രിപ്പ് നട്ടിരിക്കുക. അപ്പൊ ഒത്തിരി ചെടിയായപ്പോ എല്ലാരും പറഞ്ഞു എന്നാ പിന്നെ ഈ ചെടികൾ കുറച്ച് വിറ്റ് ഒഴിവാക്കാൻ. അപ്പൊ നേഴ്സറിക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ നേഴ്സറികളിലേക്ക് തൈകൾ കൊടുക്കുന്നുണ്ട്.
1: പച്ചക്കറിയുടെ കാര്യം പറയുമ്പോ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ
0: നിറയെ ഉണ്ടാകും,
1: പല അസുഖങ്ങൾ.
0: ചിലപ്പോ അന്ധ്രതവാട്ടം എന്ന് പറയുന്ന രോഗം വന്ന് അങ്ങനെ പോകും നമുക്ക്. കൃഷി ഓഫീസുകാർ പറയുന്നത് ഇത്തിരി ക്ലോറിൻ ചേർന്ന വെള്ളമൊക്കെ ഒഴിക്കുന്ന നല്ലതാന്നാ. ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെ ബിവേറിയൊക്കെ മുക്കിയിട്ട് നട്ടു, കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് സിയോഡോമോണസ് കലക്കി ഒഴിക്കും. അങ്ങനെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: പുളി എൻഗേജിലാണ്, പല വഴിക്ക് പല കാര്യങ്ങളുണ്ട്.
0: ഇപ്പൊ എനിക്ക് കായത്തിന്റെ പരിപാടിയുണ്ട്, കായ ഉണ്ടാക്കുന്നുണ്ട്. അത് മോൻ ഇങ്ങനെ തിരുപ്പതിയിൽ ജോലി ചെയ്തിരുന്ന ആന്ധ്രയില്. അപ്പം അവിടെ അവൻ പഠിച്ചിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിച്ചു, അങ്ങനെ കായ ഉണ്ടാക്കി. അവിടെ തൊടുപുഴയുള്ള ഹോട്ടലുകൾക്കൊക്കെ സപ്ലൈ ഉണ്ട്. പിന്നെ ഇപ്പൊ കടകളിലും സൂപ്പർ മാർക്കറ്റിലും വെക്കാൻ തുടങ്ങി.
1: ഈ 24 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യണമോ.
0: പിന്നെ കൂണ് കൃഷിയുണ്ട്, അത് കഴിഞ്ഞ തവണ കുറെ ചെയ്തു. അത് കഴിഞ്ഞപ്പം ചൂട് ഭയങ്കരമായിരുന്നു, അപ്പൊ അങ്ങനെ പോയി. ഇപ്പൊ ഞാൻ 2-ാമത്തെ ട്രിപ്പിന് വിത്തിട്ടു കുറച്ച്. കൂൺ കൃഷി ഞാൻ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നപ്പോ പോയി പഠിച്ചതാ. ചിപ്പിക്കൂൺ കൃഷിയാണേ, ഒരു പെല്ലറ്റ് മേടിക്കാൻ കിട്ടും നമുക്ക്. 25 കിലോയുടെ ഒരു പാക്കറ്റാ, അതിനൊരു കിലോ ഏതാണ്ട് ഒരു 34 രൂപ വെച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് കൂൺ വിത്ത് വാങ്ങി. ഈ പെല്ലറ്റ് ഓരോ കിലോയുടെ പ്ലാസ്റ്റിക് ബാഗിന്റെ അകത്താക്കും, കൃത്യം 1 കിലോ. ട്രാൻസ്പെറന്റ് ആണ് കവർ, നീറ്റ് ആയിരിക്കണം, ഡെറ്റോൾ തൊട്ടിട്ടല്ല, ക്ലീൻ ചെയ്തിട്ട് വേണം. അത് കഴിഞ്ഞ് ഓരോ കിലോയുടെ തൂക്കി അതിന്റെ അകത്തേക്ക് തിളച്ച വെള്ളം, 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം അങ്ങനെ ഒഴിച്ച് നമ്മൾ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് 24 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് തണുക്കും. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഉടയ്ക്കും. ഈ പെല്ലറ്റ് കൈക്ക് ഇത്തിരി ബലം വേണം, അത് സാധാരണ എനിക്ക് മോനാ ചെയ്തു തരിക. ഒരു കൂട് പാക്കറ്റ് വിത്തെന്ന് പറഞ്ഞാൽ 2 ബാഗിലിടാം. അപ്പൊ അത് നന്നായിട്ട് പൊടിക്കണം. അത് നെല്ലിന്റെ അകത്തുള്ളതുകൊണ്ട് ചോളത്തിന്റെ അകത്തും വിത്ത് ഇങ്ങനെ വരും. അത് ചോളത്തിന്റെ അകത്തെയാണ് നല്ലത്. ഇത്തവണ എനിക്ക് കിട്ടിയത് നെല്ലിന്റെ അകത്തെ വിത്താ. അത് കൈയും കൊണ്ടൊന്നും ഉടക്കില്ല, കൂടിന്റെ അകത്ത് തന്നെ വെച്ച് ഉടച്ചിട്ട് പകുതി പകുതി ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്താക്കുമ്പോൾ അടിയിലേക്കെല്ലാം അങ്ങ് സ്പ്രെഡ് ആകും. എന്നിട്ട് അത് 20 ദിവസം ഒരു ഇരുട്ട് മുറിയ അതിന്റെ അകത്തേക്ക് വെക്കും.
1: അതിന്
0: റൂമുണ്ട്. അത് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് സൂചി പോലത്തെ ഒരു കമ്പ് അതുകൊണ്ട് കുത്തി നിറച്ച് കുത്തി ഇങ്ങനെ വെക്കും. അതായത് വായുസഞ്ചാരം ഇതിന്റെ അകത്ത്. എന്നിട്ട് അത് ഒരു 10-15 ദിവസം ആകുമ്പോൾ നല്ല വെള്ള കളറാകും ആ കവറ്. ഇടുമ്പോൾ കറുത്തായിരിക്കുന്നത്, വിത്ത് വെളുത്തും. അത് ആയി കഴിയുമ്പോൾ 20 ദിവസം ആകുമ്പോൾ എടുത്ത് കെട്ടി തൂക്കും, മുറി പോലെ ഉണ്ടാക്കും.
1: അപ്പൊ എളുപ്പമല്ല, ഓരോരോ പ്രോസസ്സ്
0: പ്രോസസ് ഉണ്ട്. ഉച്ചയ്ക്ക് ചൂടൊട്ടും അടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞത് കഴിഞ്ഞാണ്. എന്നിട്ട് ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്യും. ഇതിലോട്ട് നേരിട്ട് സ്പ്രേ ചെയ്യില്ല, അന്തരീക്ഷത്തിന് തണുപ്പ് വേണ്ടിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കൂണിങ്ങനെ മൊട്ടിച്ചു വരും, അത് പിന്നെ പുറത്തേക്ക് വരും. പൊത്തിട്ടിട്ടുണ്ട്.

0: ല്ലോ.
1: ആ
0: പിന്നെ നമ്മൾ ബ്ലേഡ് കൊണ്ട് വേണേ ഒന്ന് ഇങ്ങനെ കീറി കീറി വെക്കും, ഇടയ്ക്കിടയ്ക്ക്. ഫുള്ളല്ല, ആ പൊട്ടി
1: ചെറുതായിട്ട്.
0: കൂടെ കൂണ് പുറത്തേക്ക് വരും. അത് ആദ്യം ചെറിയ മൊട്ടിക്കില്ല, അത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്.
1: പോലെ
0: നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്, വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണിത്.
1: കൂണൊക്കെ ആകുമ്പോൾ ചീത്തയായി പോകത്തില്ലേ
0: ആ
1: പെട്ടെന്ന്?
0: അതിന് ഷെൽഫ് ലൈഫ് തീരെ കുറവാണ്. ഞാൻ അധികം കളക്ട് ചെയ്ത് സൂക്ഷിക്കാറൊന്നുമില്ല. അത് അടുത്ത വീട്ടുകാർക്ക് വേണമെങ്കിൽ കൊടുക്കും, ഇല്ലെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ എടുക്കാം. അങ്ങനെ
1: ഓക്കെ
0: അധികം അങ്ങനെ കഴിയുന്നതും വീട്ടിലുള്ളവരെയൊക്കെ തീറ്റിക്കണം, അങ്ങനെയാണല്ലോ
1: ഓക്കെ.
0: നമുക്ക് ആഗ്രഹം.
1: മെയിൻ ആയിട്ട് അപ്പൊ ഈ ചെയ്യുന്നത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനുള്ള
0: ആ
1: രീതിയിലാണ്
0: ആ
1: ചെയ്യുന്നത്.
0: അധികം ഞാൻ അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് അധികം അങ്ങനെ തിരിഞ്ഞിട്ടില്ല. അധികം നമ്മൾ ഓരോ കുടുംബവും സ്വയം പര്യാപ്തമായാൽ പിന്നെ നമുക്ക്
1: തീർച്ചയായിട്ടും.
0: അത്രയും
1: എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇടയ്ക്ക്?
0: കുറച്ചൊക്കെ എഴുതാറുണ്ട്. സാധാരണ പേപ്പർ വായിക്കുമ്പം എന്തെങ്കിലും നമ്മുടെ മനസ്സിലെ സ്പർശിക്കുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് എഴുതാൻ തോന്നുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എല്ലാ വശവും ആലോചിച്ചിട്ട് എഴുതണമെന്ന് തോന്നുന്നു, അങ്ങ് എഴുതും. ചില കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത് എൻ്റെ തന്നെ ജീവിതമാണോ എന്ന് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും. അപ്പം ഞാൻ പറയാറുണ്ട്, എഴുതുന്നതല്ല, എഴുതുന്നയാളുടെ അനുഭവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടേതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം, അതുകൊണ്ട് നമ്മളത് എഴുതുന്നു. പിന്നെ ചിലപ്പോൾ ചോദിക്കും, സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം എഴുതുന്നു, അതെന്നോട് ഒത്തിരി പേര് ചോദിക്കും. അവർക്ക് എപ്പോഴും പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പറയുന്നല്ലോ എന്ന് ചോദിക്കുന്നവരോട് ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ സ്ത്രീകളുടെ വിഷമങ്ങളെ എനിക്കറിയാവുള്ളൂ. ഞാൻ കൂടുതൽ കേൾക്കുന്നതും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് പതിയും. അപ്പം നമ്മളത് എഴുതി വയ്ക്കും. കണ്ണൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേറ്റിട്ടായിരുന്നു, ട്രെയിൻ പിടിച്ച് കണ്ണൂർക്കൊക്കെ പോകുന്നു, രാത്രിയിൽ യാത്ര ചെയ്യും. അപ്പോൾ സ്ത്രീകൾ എന്തിനാണ് പകല് നടക്കത്തില്ലേ, രാത്രിയിൽ നടക്കുന്നത് എന്തിനാ, അതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം എഴുതിയായിരുന്നു. രാത്രിയിലും കൂടി ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് ശനിയാഴ്ച 12:30 12:30 ഇന്റർസിറ്റിക്ക് കയറും. അതിന് കയറിയാൽ 8:30 ആകുമ്പോഴായിരിക്കും ആലുവയിൽ ഇറങ്ങുക. ആലുവയിൽ ഇറങ്ങിയാൽ ആലുവയിൽ നിന്ന് നേരിട്ട് നമുക്ക് മൂലമറ്റത്തിന് ഒരു ബസ്സും ഇല്ല. ആലുവയിൽ നിന്ന് നമ്മൾ പെരുമ്പാവൂര് കയറണം, പെരുമ്പാവൂര് നിന്ന് നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് കയറണം, മൂവാറ്റുപുഴയിൽ നിന്ന് വേണം തൊടുപുഴ കയറാൻ. തൊടുപുഴ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും. ഒരു തവണ ഇതുപോലെ തന്നെ വന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. മൂവാറ്റുപുഴ വന്ന് ഞാൻ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുക, അപ്പോഴത്തേനും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു, രാത്രിയല്ലേ, അപ്പോൾ എൻ്റെ മോൻ വരാൻ താമസിച്ചു, എനിക്ക് ബസ്സും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എയ്ഡ് പോസ്റ്റാണല്ലോ പോലീസുകാരുടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി. അപ്പോൾ അവരെല്ലാം പെട്രോളിങ്ങിന് പോയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. എന്തോ ദൈവാനുഗ്രഹം, അപ്പോൾ തന്നെ പോലീസുകാർ വന്നു, അവർ തന്നെ എന്നെ KSRTC സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ഉള്ളിലൊരു നടുക്കം. മൂവാറ്റുപുഴയുടെ ഒരു ലേഡിക്ക് രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അപ്പം ഞാൻ അന്ന് അത് എഴുതാനൊന്നും എനിക്ക് മനസ്സിൽ തോന്നി. ഇങ്ങനെ സ്ത്രീകൾക്ക് പകൽ മാത്രം നടന്നാൽ ജീവിതം മുമ്പോട്ട് പോകില്ല, അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടായി നടക്കുന്നത്, അല്ലാതെ ചുമ്മാ ഹോബിക്ക് വേണ്ടിയിട്ടല്ലല്ലോ.
1: അതെ, പതുക്കെ പതുക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതനുസരിച്ച് കൂടെയുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിലും
0: അതെ,
1: ആളുകളും
0: അതൊത്തിരി
1: വരും.
0: എനിക്കൊക്കെ ഒത്തിരി സഹകരിച്ചത് കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് കയറി പോകുന്നത്. ഇപ്പം തുണിയൊക്കെ അന്നൊക്കെ ഞാൻ പറയും, തന്നെ അവനവൻ്റെ വസ്ത്രങ്ങൾ അവനവൻ കഴുകണം. എൻ്റെ 3 മക്കളും എല്ലാം ചെയ്യും, ഹസ്ബൻഡും എല്ലാം ചെയ്യാൻ കൂടുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇവരൊന്നും സഹായിച്ചില്ലേ ഞാൻ എങ്ങും എത്താൻ പോകുന്നില്ല.
1: ഇപ്പൊ പറഞ്ഞു വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാരും ഹെൽപ്പ് ചെയ്യുന്നു, ചിലർ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് എടുത്തു വെച്ച് ചെയ്ത് അവരാ വേറൊരു ലെവലിൽ.
0: ഇപ്പൊ തന്നെ എന്റെ വീട്ടിലൊന്നും ആർക്കും ഒരു ഫുഡും വിളമ്പി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല. ഉണ്ടാക്കി വെച്ച് എല്ലാവരും ആ സമയത്ത് എടുത്ത് കഴിച്ചു, പാത്രം കഴുകി വെച്ചു, എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നവരാ. ഞാൻ അതുകൊണ്ടാണ് എഴുതുന്നത്, ഇങ്ങനെ ഇതൊന്നും ചെയ്യാത്ത കുടുംബങ്ങളിൽ ആരെങ്കിലും വായിക്കുന്നവർക്ക് എന്റെ ഭാര്യ ഇത്രയും കഷ്ടപ്പെടുവാണ്
1: എന്ന് മനസ്സിലാവട്ടെ.
0: അപ്പൊ നമ്മള് എന്തേലും ഒന്ന് ചെയ്യാൻ, നമുക്ക് ഇപ്പൊ രാവിലെ ഒരു ചായയൊക്കെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് പ്രഭാതമൊക്കെ കണ്ട് കുടിക്കാനൊക്കെ ഇഷ്ടമല്ലേ, അങ്ങനെ എത്രയോ പേര് ഇഷ്ടമുള്ളവരുണ്ട്. ഒന്നും നടക്കാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരാളേലും വായിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ എഴുതും.
1: പുരസ്കാരങ്ങള് കിട്ടിയിട്ടുണ്ടല്ലോ.
0: ഞങ്ങളുടെ അറക്കുളം പഞ്ചായത്തിന്റെ വനിതാ കർഷക, അത് ഇങ്ങനെ ദൈവം കൊണ്ടു തന്നതാ. ഞാൻ റംബുട്ടാൻ കൃഷിയുടെ സഹായം അന്വേഷിച്ച് പോയതാ. അപ്പൊ എന്റെ അടുത്ത് കൃഷി ഓഫീസർ ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവിടെ കൃഷികളെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ അവർ എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു പേപ്പറിൽ കുറെ ഇങ്ങനെ എഴുതി പറഞ്ഞു, മതി ഇനി ഞങ്ങൾ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കത് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന പുരസ്കാരം. അത്
1: നമുക്കറിയാം പലർക്കും മടിയാണ്, കൃഷിയാണെങ്കിലും ഏതെങ്കിലും ഇപ്പൊ ഒരു ജീവി വളർത്തുന്നതാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താണ്?
0: ഒരു മുളകാണേലും ഒരു കാന്താരി മുളക് അതാണേലും ഓടിപ്പോയി കടയിൽ പോയി വാങ്ങാൻ നോക്കാതെ നമ്മളൊരു ചട്ടിയിൽ നട്ടാല്, ഒരു കറിവേപ്പ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഗ്രോ ബാഗിലാണേലും നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി പറിച്ചെടുക്കാം. വെറുതെ എന്തിനാ വിഷമുള്ളത് ഇങ്ങനെ വാങ്ങിക്കഴിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. മണ്ണ് എൻ്റെ കണക്കിന് ഔഷധമാണ്, ഞാൻ എപ്പോഴും മണ്ണിൽ പണിയാറുള്ള ആളാണ്. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സമയമില്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ശരിക്കും സമയമില്ല. ഞാനിപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 9:30 യോഗയ്ക്ക് പോകും, 10:30 11 മണി വരെ കുറേ പേരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് സംസാരിച്ച് വീട്ടിൽ വന്നു, അത് കഴിഞ്ഞായിരിക്കും കാപ്പി കുടിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ജോലിയൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേനും കുളിച്ച് ഫുഡ് കഴിച്ചു, പിന്നെ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ പിന്നെ വൈകിട്ട് നനയ്ക്കാനൊക്കെ അങ്ങ് ഇറങ്ങും.
1: നനയ്ക്കൽ കഴിഞ്ഞ് പിന്നീട് രാത്രി സമയത്ത് എഴുതുന്ന
0: അതെ രാത്രിയിലാണ്, എന്നും രാത്രിയിൽ എഴുതാറുണ്ട്.

0: അങ്ങനെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. സ്റ്റിൽ
1: ആ
0: ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ?
1: ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പം കുറേ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു ഇറങ്ങിയത്. ആദ്യത്തെ ആഗ്രഹം എനിക്ക് തയ്യൽ പഠിക്കണമെന്നായിരുന്നു. അത് സ്വയം തയ്ച്ചിടണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് വേറെങ്ങും കൊടുക്കാതെ തയ്ച്ചിടുക, അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ
0: യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. KSRTC കാരൊരു സംരംഭം തുടങ്ങിയതറിയില്ലേ? ശരിക്കും അത് എന്നെ പോലെ ഉള്ളവർക്കാ. ഞാൻ എന്റെ അനിയന്റെ വൈഫ് റിട്ടയർ ചെയ്തുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എഴുതാറുണ്ട്, ജന്മനാ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന്, അത് പിന്നെ പ്രത്യേകിച്ച് ഒരാൾ സ്വാതന്ത്ര്യം തരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് എനിക്ക് വീട്ടില് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തരാറില്ല. അതെനിക്ക് ജന്മനാ അതിനെ ലഭിച്ചതാണ്. എവിടെ വേണേലും പോകാം.
2: സ്വാതന്ത്ര്യം ആക്ച്വലി നമുക്ക് ആരും തരേണ്ട ആവശ്യമില്ല,
0: ആരും തരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്വതന്ത്രരായിട്ടാണ് ജനിച്ചത്, അതില് വിശ്വസിക്കുന്നു. അതെന്റെ പങ്കാളിയും വിശ്വസിക്കുന്നുണ്ട്.
2: അതുകൊണ്ട്
0: കുഴപ്പമില്ല. കണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വയ്ക്കും. വേണ്ടവരൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ. ജോലി ചെയ്യുന്ന കാലത്ത് ഓഫീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മള്. നമുക്ക് വേറെ ചുറ്റുപാടും കാണാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ കാണാൻ റിട്ടയർമെന്റ് സമയം നമുക്ക് ചെയ്യാൻ പറ്റാത്തതും ആഗ്രഹമുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു
2: ആഗ്രഹം.
0: ജീവിതശൈലി രോഗങ്ങളൊന്നും എന്നെ ഇതേവരെയും ബാധിച്ചിട്ടില്ല. അത് ഞാനിങ്ങനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇരുന്ന് കുറേ വർഷം ജോലി ചെയ്ത് ശരിക്കും ഒരിടത്തും എനിക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല. ഞാൻ ഒന്നെങ്കിൽ കിടക്കുകയല്ലേ നടക്കുക, ഇരിക്കാറില്ല.
2: അപ്പോ ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
3: മണ്ണിലെഴുതിയ പെൺഗാഥ, ഷൈനി തെരേസ ജോസഫുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി, സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഷിബു ചക്രവർത്തിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. ഉണ്ണിമേനോൻ പാടിയത് ചിത്രം കാർണിവൽ.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മള് മുണ്ടൂല്ലാന്ന്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായ ഒരു ഗാനം കൂടി. മുരുകൻ കാട്ടാക്കടയുടെ രചന, ശരത്തിന്റെ സംഗീതം. അൽക അജിത്തും ആനന്ദ് അരവിന്ദാക്ഷനും പാടിയത്. ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് മഞ്ഞിനി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് സജീവ് കെ ആണ്. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
4: പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. ഒരു 10 വർഷത്തോളം ഞാൻ പെയിന്റിങ്ങിന് പണിക്ക് പോകുമായിരുന്നു. അന്ന് ചെറിയ കാഴ്ച ഉണ്ടായിരുന്നു കണ്ണ്. അപ്പൊ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. കൊച്ചിലെ കാഴ്ചക്കുറവ് ഒരു കണ്ണിന് ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളു. അതിനിടയ്ക്ക് വെച്ച് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എങ്കിലും 7ാം ക്ലാസ് പഠിത്തം നിർത്തിയിട്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിയായിട്ട് പോയി. പെയിൻറ്റിങ്ങിൻ്റെ പണി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച അങ്ങ് പോയി. അങ്ങനെ കുറേ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ണ് പിന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ണാണ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടും 1 വർഷത്തോളം പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി. പോയിക്കൊണ്ടിരുന്നപ്പോൾ വലത് കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു വട്ടം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. അവർ കണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലേസറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് നിലവിൽ.
3: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്.
4: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. 2 മാസം കൂടുമ്പോൾ പോകും തമിഴ്നാട്ടിൽ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് വൈഫും 2 മക്കളുമാണ്.
3: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
4: മൂത്തവൻ +1 ഇളയാള് 9ാം ക്ലാസ്സില്.
3: രണ്ട് ആൺകുട്ടികളാണ്.
4: മൂത്തവന് ക്ലാസ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ബിസിനസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത്. അകന്നിപ്പോ ലോട്ടറി വിറ്റാൽ

0: വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. ലോട്ടറി വിൽപ്പനയിലിപ്പോ ഞാനൊരു 30 ടിക്കറ്റ് ആണ് ഡെയിലി വിൽക്കുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു 190 രൂപ ലാഭമായിട്ട് കിട്ടും. പ്രൈസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കിട്ടും, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടം നേരത്തെ ഉള്ള അത്രയും ഒരു കച്ചവടം ഇല്ല. പണ്ട് 40 രൂപ സമയത്ത് കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്.
1: വൈഫിന് ജോലി ഉണ്ടോ?
0: ഇല്ല, വൈഫിന് ജോലിയില്ല. തൊഴിലുറപ്പിന് പോകുമായിരുന്നു. വൈഫ് 2 വർഷമായിട്ട് ഒന്നും പോകാൻ പറ്റാതെ വീട്ടിലൊരു അവശ നിലയിൽ കിടപ്പായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ശരിയല്ല, നട്ടലിന്റെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ടില്ല. ഇതുവരേക്കും ഡോക്ടർ പറയുന്ന പല്ലേ ആവുള്ളെന്നാണ് പറയുന്നത്, ഇതുവരേക്കും നല്ല ഇതായിട്ടില്ല.
1: കുട്ടികൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുമോ?
0: ഇപ്പോഴും കാര്യങ്ങൾ അവരും ഞാനും കൂടെ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം വളരെ ബുദ്ധിമുട്ടിലുള്ള ആളാണ് ഞാൻ. ലോട്ടറി എന്നുള്ളവർ
1: വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, അത്ര മാത്രമേ ഉള്ളൂ.
1: ഫാമിലി ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ?
0: സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല. നേരത്തെയൊക്കെ വെളിയിലായിരുന്നു, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലായതുകൊണ്ട്
1: അവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാടാ.
0: പറ്റുന്നില്ല. പിന്നെ എന്റെ അപ്പച്ചിയാണ് എനിക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, അച്ഛന്റെ ഇളയ
1: സഹോദരി.
0: സഹോദരി. ആ, ഇളയ സഹോദരി. അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറെ കാര്യം അപ്പച്ചിയുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും, പിന്നെ രണ്ടാമത്തെ അപ്പച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ആണ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും അങ്ങനെ പോവാണ്.
1: വൈഫിനെ ഇപ്പം സുഖമില്ലാന്ന് പറഞ്ഞല്ലോ,
0: ആ,
1: അത് കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ടോ?
0: ഇനി ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഹീ ഹോൾ സർജറിയാണ് ചെയ്തത്, അതിൽ റെഡി ആവുമെന്ന് വിചാരിച്ച്, പക്ഷേ സംഭവം എല്ലാം റെഡി ആയിട്ടില്ല. വലിയ സർജറി വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ ഉടനെ എന്തായാലും പറ്റൂലെന്നുള്ള ഇതിൽ പോവാണ്.
1: ഇനി മുന്നോട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
0: വേറെ ഒന്നിനും പറ്റില്ല മാഡം. വേറെ ഞാൻ ഇടയ്ക്കുന്ന കസേര വരിയാനായിട്ട് ശ്രമിച്ചു നോക്കി ഇപ്പോഴും അടുത്ത കാലമായിട്ട്. പക്ഷെ അതിന് ഒരാഴ്ച പോയപ്പോഴും നമ്മള് വീട്ടിലെ താളമാകെ തെറ്റി,
1: വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ
0: പറ്റാതായി. അങ്ങനെ പിന്നെ അത് നിർത്തി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കസേര വരിച്ചില്. 6 മാസമെങ്കിലും അതിന്റെ കൂടെ നിന്നാലേ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പോ എനിക്ക് വീട്ടിലെ ഡെയിലിയുള്ള കാര്യങ്ങൾ കുഴയും. അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ ലോട്ടറിയിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാണ്.
1: ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി പോണെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകും?
0: ഞാൻ ഒരു 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
1: ആ, രാവിലെ പോകണം അല്ലേ?
0: ആ, രാവിലെ പോകണം. നമ്മള് സമയം എന്ന് പറയാൻ 3 മണി വരെയാണ്. 3 മണിക്കാകുമ്പോൾ വെച്ച് അന്നത്തെ ടിക്കറ്റ് വിറ്റ് തീർക്കണം.
1: 30 എണ്ണമാണ് എടുക്കുന്നത്?
0: 30 ടിക്കറ്റ് ആണ് എടുക്കുന്നത്. നേരത്തെ 50 ടിക്കറ്റ് എടുക്കുമായിരുന്നു, ഈ 40 രൂപ സമയത്ത്. അപ്പൊ അന്ന് വിൽക്കുമായിരുന്നു, ഇപ്പൊ പാടാണ്, വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നുള്ള ഒറ്റ വരുമാനത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ? അങ്ങനെ
0: ഗവൺമെന്റ് ഭാഗത്ത് പെൻഷൻ ഉണ്ട്, ആ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ട് പെൻഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പെൻഷൻ സർക്കാർ കൂട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു.
1: ഇപ്പൊ നിലവിൽ എത്ര രൂപയാണ് പെൻഷൻ?
0: 2000.
1: പക്ഷേ എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്കും എല്ലാത്തിനും വില എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെൻഷൻ എമൗണ്ട്
0: കൂട്ടിയാൽ നമ്മളെ പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഒരു ഉപകാരമായ പെൻഷൻ. നേരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്, എല്ലാ പെൻഷനും കൂടെ ഏകീകരിച്ചുകൊണ്ട് അത് നമുക്ക് കുറഞ്ഞു.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പരിപാടിയൊക്കെ കേട്ടിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരുമെന്ന് കരുതാം. ദിവ്യാംഗ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പെൻഷൻ എമൗണ്ട് കൂട്ടിയാൽ അത്രയും സഹായം ആവും.
0: അതെ അതെ, പെൻഷൻ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സഹായം ആവും.
1: സ്വയം തൊഴിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും
0: ശ്രമിച്ചിട്ടുണ്ട് മേഡം, ഇതുവരെയും നടന്നിട്ടില്ല.
1: എന്തായിരുന്നു ശ്രമിച്ചു നോക്കി?
0: വീട്ടിൽ വല്ല ഈ ചന്ദനത്തിരി ഉണ്ട്, അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നു.
1: ചെയ്ത് നോക്കിയോ? അതോ പ്ലാൻ
0: നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫലവത്തായില്ല. എല്ലാരും കമ്പനി തിരികളൊക്കെയാണ് എടുക്കാൻ നോക്കുന്നത്.
1: കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള കവറുകളും എല്ലാം
0: കടക്കാരൊക്കെ അങ്ങനെ എടുക്കുള്ളൂ. നമ്മൾ കൊണ്ട് ചെല്ലുമ്പോ അത് വലിയ പാടാണ്.
1: സംഘടനാപരമായിട്ട് ഇപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലുള്ള സംഘടനകളുണ്ടല്ലോ.
0: KFB തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു 30 പേർക്ക് ഭക്ഷ്യധാന കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കേണ്ട ആ ഒരു ചുമതല എല്ലാ തലങ്ങളിൽ നിന്നും വേണം അല്ലേ?
0: എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ലോട്ടറി തൊഴിലാണ് എന്റെ ഇപ്പോഴത്തെ തൊഴിൽ. പക്ഷെ അതില് മുന്നോട്ട് പോയി ലോട്ടറിക്ക് എന്തെങ്കിലും ഒരു വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂട്ടിത്തരുകയൊക്കെ ചെയ്താൽ ഇപ്പൊ 6 രൂപയാണ് നമുക്ക് ഒരു ടിക്കറ്റ് വിറ്റാ കിട്ടുന്നത്. നേരത്തെ അതല്ല, എന്നാലും കൂടുതൽ 8 രൂപ കിട്ടുമായിരുന്നു. അതിന് 6 രൂപയാക്കി പിന്നെ കമ്മീഷൻ കുറച്ച്, അല്ലായിരുന്നെങ്കിൽ നമുക്ക് 10-300 രൂപയൊക്കെ കിട്ടുമായിരുന്നു ഡെയിലി. അങ്ങനെ അതും പെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അതില് ലോട്ടറിയിൽ ഒരു ഘടന മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി വിൽക്കുകയും ചെയ്യും, നമുക്ക് ഒരു നേട്ടമായാലും അതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു.
1: അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ?
0: പഠനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവിടെ മക്കൾക്ക് നേരത്തെ 5000 രൂപയായിരുന്നു, ഇനിയിപ്പോ +1 ആയതുകൊണ്ട് 7500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 5000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുമായിരുന്നു വർഷത്തിൽ. ഭിന്നശേഷി കോർപ്പറേഷൻ അവരെ ഇതിലാണ് തരുന്നത്.

0: സാമൂഹിക നീതി വകുപ്പ്.
1: ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ? പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് ലാലങ്കോട് വഞ്ചൂർ എന്ന് പറയും, വഞ്ചൂർ സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ
1: ആ
0: പഠിച്ചിട്ടുള്ളൂ. പിന്നീട് എനിക്ക് പഠിക്കാത്ത സാഹചര്യത്തിൽ പറ്റാതായി. കാരണം അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, അച്ഛൻ അസുഖമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പറ്റാതായിപ്പോയി. പിന്നൊക്കെ ഈ കണ്ണിന് കാഴ്ച ഇങ്ങ് കുറഞ്ഞ് ഒക്കെ വന്നുകൊണ്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് അന്നത് പറ്റാതെ വന്നുപോയി. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
1: സാധാരണ
0: ആ
1: സ്കൂളിലാണ്.
0: സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കറിയില്ല, ഇങ്ങനെ വിളയിൻ്റെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നമുക്കറിയില്ലായിരുന്നു
1: ആ ആ
0: വിളയിൻ്റെ സ്കൂളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അന്ന് അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ 51 വയസ്സായി. അപ്പോൾ ഒന്നിൽ ചേർക്കുന്നതിന് 51ലാണ്. അപ്പോൾ അന്ന് ഇങ്ങനെ വിളയിൻ്റെ സ്കൂൾ
1: സ്കൂളുകൾ ഉണ്ടെന്ന് അറിയില്ല.
0: അറിയില്ല.
1: 7ാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നീട് പെയിന്റിംഗ് ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നത്?
0: അല്ല, പെയിന്റിംഗ് ജോലിക്ക് മുമ്പായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെയിൽ തന്നെ ഒരു ബന്ധു കൊണ്ടുപോയി. ടയറിന്റെ പണിക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാഴ്ച ഫുള്ളായിട്ട് പോയത്, അങ്ങ് കുറഞ്ഞു പോയത് കണ്ണിൻ്റെ. അന്നും കുറവായിരുന്നു, പക്ഷേ അവിടെ വെച്ചെന്ന് കഠിനമായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ പുള്ളി പറഞ്ഞ രീതിയിലൊന്നുമല്ല അവിടെ ചെന്നിട്ട് പണി ചെയ്യേണ്ടി വന്നു.
1: എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
0: ടയർ പഞ്ചർ ഫിറ്റിംഗ്, വലിയ
1: ആ
0: ലോറികളിലെ ബസ്സുകളിലേക്ക് ടയർ പഞ്ചർ ഫിറ്റിംഗ് ആയിട്ട് ആണ് കൊണ്ടുപോകുന്നത്.
1: കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വന്നു.
0: ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വേണ്ടി വന്ന് രാത്രിയും പകലും ഒക്കെ ജോലി എടുക്കേണ്ടി വന്ന്. അങ്ങനെ ഒരു 3 വർഷം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷേ നിന്നതിൽ എൻ്റെ മൊത്തം ലൈഫ് സ്പോയിലായി പോയി.
1: തിരിച്ചെന്നിട്ട് വന്ന ശേഷമാണോ പെയിന്റിംഗ്
0: ആ
1: ജോലിയിലോട്ട്
0: പിന്നെ
1: വന്നത്?
0: തിരിച്ചു വന്നതിന് ശേഷമാണ് പെയിൻറിംഗ് ജോലിക്ക് പോയത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കാഴ്ച കിട്ടിയതിന് ശേഷമാണ് പിന്നെ പെയിൻറിംഗ് ജോലിക്ക് പോയത്. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കണ്ണിനുമായിട്ട്. കൊച്ചിലേ തൊട്ട് തുടങ്ങിയതാണ്.
1: പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അത്തരത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി പൈസ കുറച്ചും കൂടി ലോട്ടറിയേക്കാൾ കിട്ടില്ല ആ
0: ആ
1: ജോലിയില്?
0: ആ പൈസ കുറച്ച് കിട്ടും. ഞാൻ പോകുന്ന സമയത്ത് അന്ന് 800 രൂപയൊക്കെ ഉള്ളായിരുന്നു.
1: ആ
0: ആദ്യം പോകുമ്പോഴെനിക്ക് 300 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കൂടി കൂടി 800 രൂപ വരെ ആയപ്പോൾ മതിയാക്കേണ്ടി വന്നു.
1: ഇപ്പൊ പിന്നെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് കുറച്ചുകൂടി പറ്റുന്നത് അല്ലെ, എല്ലാ കാര്യം മാനേജ്
0: ആ
1: ചെയ്യാൻ?
0: അതെ, ലോട്ടറിയെ പറ്റുള്ളൂ. വേറെ ഒന്നിനും ഇപ്പോൾ ഒരു കടയിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അവിടുത്തെ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റൂല. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ ബേക്കറിയിലൊക്കെ നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് പലരും. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, പറ്റൂല.
1: പിന്നെ അല്ലാത്ത സമയങ്ങളിൽ റേഡിയോ പരിപാടികളോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ?
0: റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്, മിക്കവാറും ഒക്കെ കേൾക്കാറുണ്ട്.
1: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
0: പാട്ടൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
1: പാടുവോ?
0: പാടാറില്ല, എന്നാലും കൂടെ പാടും എന്നുള്ളതെല്ലാം അങ്ങനത്തേക്ക് പറ്റൂല. പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ആസ്വദിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ.
1: അപ്പൊ എന്താണെങ്കിലും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്നിപ്പോ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരുന്നു. എന്തായാലും ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് തന്നെ കരുതാം.
0: മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ള മാഡം.
1: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ, നാളെ ഇതെല്ലാം മാറും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
0: സ്റ്റുഡിയോയിലെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെബിൾ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: ആകാശവാണി. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി മോഹൻ സിത്താരയാണ് പകർന്ന് ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം മായ പൊന്മാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ലളിതഗാനങ്ങൾ. റാണഭവൻ പാടിയത്. ആദ്യഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ദിലീപ് എം കെ, സംഗീതം ബി പ്രകാശ്. പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു ചാഞ്ഞും ചരിഞ്ഞും എന്നാരംഭിക്കുന്നു.

അഞ്ചൽ ദേവരാജൻ വരികൾ എഴുതി ബി പ്രകാശ് ഈണം പകർന്ന മറ്റൊരു ഗാനം. എഴുതുന്നിനിയും അനുപമ കാവ്യങ്ങൾ എത്രയോ ഭാഷയിൽ ഓമനെ നിനക്കായി.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും.

0: ണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ആറന്മുളയിലെത്തി. അല്പസമയത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. കോഴഞ്ചേരിയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നികോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തിരുവനന്തപുരം പാണ്ടനാടും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരെ വെള്ളം കയറി. ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 1986 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പില്ല വഴിയും തണ്ണീർബക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ MC റോഡിൽ ചിലയിടങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രണ്ടിടങ്ങളിലായി രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. കാസർഗോഡിന്റെ തീരദേശ മേഖലയെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: കൃഷി, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വൈദ്യുതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ തയ്യേനിയിലും പരിസര പ്രദേശങ്ങളിലും കലക്ടർ നിയോഗിച്ച 10-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി. മാവിലാക്കടപ്പുറം, വലിയ പറമ്പ് തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് മുതൽ തെക്കോട്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ 20 മീറ്ററോളം കരയും 20-ലേറെ തെങ്ങുകളും കടലെടുത്തു.
0: കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണത്തണ കാഞ്ഞിരപ്പുഴ സ്വദേശി VP ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീൻതുള്ളിയിൽ നിന്നാണ് രാജേഷിനെ കാണാതായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സമഗ്ര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമായി കണ്ണൂർ ഇരിട്ടിയിലാണ് പരിപാടി. VB ജീറാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാവേരി വിഷയത്തിലെ DMK പ്രതിഷേധത്തിനിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. ദക്ഷിണ കൊറിയയിലെ അസാനിൽ ഈ മാസം 9 വരെയാണ് മത്സരം. വനിതാ സിംഗിൾസിൽ തായ്പേ ഓപ്പൺ ജേതാവ് തൻവി ശർമ്മയും പുരുഷ സിംഗിൾസിൽ മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തുമാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിശ്രമത്തിലായതിനാൽ PV സിന്ധുവും പരുക്കുമൂലം സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ടൂർണമെന്റിൽ

0: കളിക്കുന്നില്ല. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പച്ച മലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78,521-ലും നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24,535-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CP നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അതിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും പ്രാചീനമായ അസുഖങ്ങളിലൊന്നാണ് കുഷ്ഠരോഗം. ബൈബിളിലും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പരാമർശം ഉള്ളതിനാൽ മനുഷ്യന് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിലൊന്നായി കുഷ്ഠരോഗത്തെ കണക്കാക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു രോഗവും ഒരുപക്ഷെ കുഷ്ഠരോഗമായിരിക്കാം. എന്താണ് കുഷ്ഠരോഗം? ബാധിച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ ഒരു രോഗമാണ് കുഷ്ഠം. ഇത് പ്രധാനമായും നമ്മുടെ പ്രാഥമിക നാഡീവ്യൂഹത്തെ അഥവാ പ്രൈമറി നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. രോഗലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇതിനെ ത്വക്ക് രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയ കുടുംബത്തിൽപ്പെട്ട മൈക്കോ ബാക്ടീരിയൽ ലെപ്ര എന്ന രോഗാണുമാണ് രോഗത്തിന് കാരണം. നോർവീജിയൻ ശാസ്ത്രജ്ഞനായ ആർമർ ഹാൻസൺ 1873 ആദ്യമായി രോഗാണുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കുഷ്ഠരോഗത്തെ ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകിയ ലക്ഷ്യം ഭാരതം 2005 തന്നെ നേടി എങ്കിലും ഇപ്പോഴും പുതിയ രോഗികളെ കണ്ടെത്തുന്നു. ലോകത്തിൽ ആകെ കണ്ടെത്തുന്ന ലെപ്രസി പേഷ്യൻറ്റിൽ ഗണ്യമായ ഒരു ഭാഗം, അതായത് 1/3 ഇന്ത്യയിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും പുതുതായി കുഷ്ഠരോഗികളെ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 400+ പുതിയ കേസുകൾ കണ്ടെത്തി. ഇതിൽ 25 പേർ കുട്ടികളാണ്. എങ്ങനെയാണ് കുഷ്ഠരോഗം പകരുന്നത്?

കുഷ്ഠരോഗം ഭക്ഷണം വസ്ത്രം എന്നിവ പങ്കിടുന്നതിലൂടെ പകരുന്നില്ല. ഇതൊരു പാരമ്പര്യ രോഗവുമല്ല. വായുവിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠരോഗം. രോഗമുള്ള ഒരാൾ ശക്തിയായി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ രോഗാണു ഉണ്ടായിരിക്കുകയും ഇത് തൊട്ടടുത്ത് നിന്ന് ശ്വസിക്കുന്ന ആളിൻ്റെ ശരീരത്തിൽ കടക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷയരോഗവും ഇതുപോലെ തന്നെയാണ് പകരുന്നത്. എന്നാൽ നമ്മുടെ ജനസംഖ്യയിൽ 97% ആൾക്കാർക്കും കുഷ്ഠരോഗം വരാനുള്ള സാധ്യതയില്ല. അവർക്ക് പ്രകൃതിയാൽ തന്നെയുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് കാരണം. ബാക്കിയുള്ള 3% ആൾക്കാർക്കാണ് കുഷ്ഠരോഗം വരുന്നതിനുള്ള സാധ്യതയുള്ളത്. എന്താണ് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? അതിനു മുമ്പ് ഇൻക്യുബേഷൻ പീരീഡ്, നമ്മുടെ രോഗാണു ശരീരത്തിൽ കടന്ന് ആദ്യ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദൈർഘ്യമേറിയതാണ്. 2 മുതൽ 5 വരെ വർഷങ്ങൾ എടുത്തേക്കാം ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്. എന്താണ് രോഗലക്ഷണങ്ങൾ? തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടാവുന്ന നിറം മങ്ങിയ പാടുകളാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. ഇത് നിറം മങ്ങിയതോ നേരിയ ചുവപ്പ് നിറത്തോടു കൂടിയതോ ചെമ്പിൻ്റെ നിറത്തോടു കൂടിയതോ ആയിരിക്കാം. ഇതിൻ്റെ അരികുകൾ മറ്റ് ത്വക്കിൽ നിന്ന് അല്പം ഉയർന്നതായിരിക്കും. ഈ പാടുകളിൽ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റു ഭാഗങ്ങളെക്കാൾ വിയർപ്പിൻ്റെ അളവ് ഈ പാടുകളിൽ താരതമ്യേന കുറവായിരിക്കും. സംവേദനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കുഷ്ഠരോഗത്തെ മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച നിറം മങ്ങിയ പാടുകളിൽ സ്പർശനം, ചൂട്, തണുപ്പ്, വേദന എന്നിവ അറിയാനുള്ള കഴിവ് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിരിക്കും. തുടക്കത്തിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ രോഗി ഡോക്ടറെ കാണാനോ മറ്റു വൈദ്യസഹായം തേടാനോ ശ്രമിക്കാറില്ല. ക്രമേണ രോഗത്തിൻ്റെ 2ാമത്തെ അവസ്ഥ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുകൊണ്ട് അംഗവൈകല്യങ്ങളിലേക്ക് രോഗം പുരോഗതി പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് കയ്യിലെയും കാലിലെയും വിരലുകൾ വളയുക, വിരലിൻ്റെ ഉള്ളിലുള്ള അസ്ഥികൾ ദ്രവിച്ച് വിരലുകൾ ശോഷിച്ചു പോവുക, കൺപോള അടയ്ക്കാനും തുറക്കാനുമുള്ള ബുദ്ധിമുട്ട്, കൺപീലികളിലും പുരികങ്ങളിലെയും രോമം കൊഴിഞ്ഞു പോവുക, കൈമുട്ടുവരെയും കാൽമുട്ടുവരെയുള്ള പൂർണ്ണമായുള്ള മരവിപ്പ്, മൂക്കിലെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതിനാൽ മൂക്ക് പതിഞ്ഞു പോകുന്നു, കാലിലെ പാദങ്ങളിലെ അൾസർ എന്നിവയെല്ലാം കുഷ്ഠരോഗത്തിൻ്റെ 2ാം ഘട്ടത്തിൽ വരുന്നു. ഈ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ കുഷ്ഠരോഗമാണെന്ന് തിരിച്ചറിയുന്നതും രോഗിയെ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്നതും. ഏറ്റവും കൂടുതൽ അംഗവൈകല്യങ്ങൾ വരുന്ന രോഗം കൂടിയാണ് കുഷ്ഠരോഗം. ചികിത്സ. ആദ്യകാലങ്ങളിൽ കുഷ്ഠരോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരോട്ടി എണ്ണയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഫലമൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് ഡാപ്സോണിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ചികിത്സയിൽ നേരിയ പുരോഗതി വന്നു. എങ്കിൽ തന്നെയും ഡാപ്സോണിൻ്റെ ചികിത്സാ കാലാവധി വളരെ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 1983 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം മൾട്ടി ഡ്രഗ് തെറാപ്പി ആരംഭിച്ചു, അഥവാ വിവിധ ഔഷധ ചികിത്സ. ഇതിൽ 3 തരത്തിലുള്ള ഔഷധങ്ങൾ ഒരുമിച്ച് നൽകുന്നു. ഇതോടുകൂടി ചികിത്സാ കാലയളവ് അത്ഭുതകരമാവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരംഭത്തിൽ കണ്ടെത്തുന്ന ഒരു കുഷ്ഠരോഗത്തിന് 6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അല്പം വൈകിയസ്ഥിതിയിൽ കണ്ടെത്തിയാൽ പോലും 2 വർഷത്തെ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അപ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ ചികിത്സാ കാലയളവ് ഇപ്പോൾ 6 മാസം മുതൽ 24 മാസം വരെയാണ്. ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വളരെ വലിയ പ്രാധാന്യമാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് നൽകി വരുന്നത്. ഇതിന് വാക്സിൻ ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ രോഗിയെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള രീതി. പുതിയ കേസുകളിൽ കുട്ടികളും ഉണ്ട് എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. സമൂഹത്തിൽ രോഗസംക്രമണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കുട്ടികളിലെ കുഷ്ഠരോഗം. ഈ രോഗത്തിൻ്റെ സാമൂഹ്യ അവജ്ഞ കാരണം പലപ്പോഴും ഈ രോഗി ഇത് രഹസ്യമായി വയ്ക്കുകയും ചികിത്സയ്ക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് രോഗികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. 1983 രാഷ്ട്രം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അഥവാ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി തുടങ്ങി.

0: ഇപ്പോൾ എല്ലാ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടികളും ഈ പ്രോഗ്രാമിൻ്റെ കീഴിലാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള വിപുലമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിൽ പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിക്കുകയും ഈ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഈ പ്രോഗ്രാം അശ്വമേധം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പൂർണ്ണമായും ഫലവത്താക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഇക്കാര്യത്തിൽ നമുക്കെല്ലാം മാതൃകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ സ്വന്തം ആശ്രമത്തിൽ പാർപ്പിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും മുറിവുകൾ വച്ചുകെട്ടി ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ഇന്ത്യയിൽ ആൻറ്റി ലെപ്രസി ഡേ ആയി ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടന 2030 വയ്ക്കുന്ന ലക്ഷ്യം ടുവേഴ്സ് 0 leprosy എന്നാണ്. 2030 സീറോ സ്റ്റിഗ്മ, സീറോ ട്രാൻസ്മിഷൻ, 0 leprosy എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2030 മുഴുവൻ ലെപ്രസി പേഷ്യൻറ്റിനെയും കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്തും 2030 തന്നെ അവസാനത്തെ കുഷ്ഠരോഗിയെയും കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയനാക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം.
1: കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി. സുരേഷ് കുമാർ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2nd അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
4: चर्चा संवाद के लिए जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें, असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए.
3: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര

0: മോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, എൻഡിഎ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എം സി റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ഡി എം കെ പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ ഡി എം കെ പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2,400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ

സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87 ആയി. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101-ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2-ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തന

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പി ഭാസ്കറിന്റെ വരികൾക്ക് ജയ വിജയുടെ സംഗീതം, യേശുദാസും വാണി ജയറാമും പാടിയതാണ് ഈ ഗാനം. ചിത്രം പിച്ചിപ്പൂ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പി ഭാസ്കരൻ വരികൾ എഴുതി, എം എസ് ബാബുരാജ് ഈണമിട്ട്, പി ലീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉമ്മ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വയലാർ രാമവർമ്മ വരികൾ എഴുതി വി ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് സുശീലദേവി പാടിയ ഗാനമാണിനി. ചിത്രം ശബരിമല ശ്രീ ധർമ്മശാസ്താ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണിയിലൂടെ നമ്മൾ കേൾക്കുന്നത് മഞ്ഞണിപ്പൂനിലാവ്. കേൾക്കാം അടുത്ത ഗാനം. യൂസഫിലെ കേച്ചേരി വരികൾ എഴുതി ഇളയരാജ ഇണവിട്ട് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം പിന്നിലാവ്.

മഞ്ഞണിപ്പൂനിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യൂസഫിലെ കേച്ചേരി വരികളെഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും പി സുശീലയും പാടിയത്. ചിത്രം ഈറ്റ.

0: cricket tournament in South Korean city of Asansi today. Men's doubles pair of Krishna Prasad Garaga and Prithvi Krishnamurthy Roy has progressed to the second round after defeating Thai combination in the opening round. Tushar Suvir lost to Shogo Ogawa of Japan 21-10, 21-17 in the qualifiers round of men's singles. In women's doubles, Shruti Mishra and Priya Konjingbaum have bowed out of the tournament. And now before we end the bulletin, the headlines once again. Parliament remains gridlocked as repeated protests by opposition members over various issues disrupt proceedings in both houses. Flood situation continues to improve in Odisha as water levels in major rivers recede. Tamil Nadu opposition leader Udayanidhi Stalin taken into police custody over controversial remarks. Unrest mounts in POJK after Pakistani forces open fire on unarmed civilians in Bagh district. Fresh shipping attack in Strait of Hormuz deepens uncertainty over peace talks between US and Iran to end the war. And Indian shuttlers begin campaign at Korea Masters Badminton Tournament in Asan. And with that, we end the midday news.
1: സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി. ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം അവസാന ഭാഗം. രൂപാന്തരം കെ ആർ ഇന്ദിര.
3: സംവിധാനം ഉമാബാലൻ.
4: എന്തെല്ലാമാണ് സംഭവിച്ചത്? എനിക്ക് സൂക്കേടായിരുന്നു. എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. എന്നെ വിടു, എന്നെ വിടു. അമ്മക്കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അമ്മക്കുട്ടി ഇവിടെ വന്നിരുന്നു എന്നെ കണ്ടിരിക്കോ? ഉടുതുണിയില്ലാതെ അയ്യേ, അറപ്പായിട്ടുണ്ടാവും. മേല് നിറച്ച് മണ്ണാണ്. ഒന്ന് മുഖം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. താടി വല്ലാതെ വളർന്നിരിക്കണോ? അയ്യേ, പൊടി വറക്കുന്നു. തലയിൽ അപ്പടി പൊടിയാണ്. അമ്മക്കുട്ടിയുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവാറേയില്ല. അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ കാച്ചിയ എണ്ണയുടെയും കൈതപ്പൂവിൻ്റെയും മണമുണ്ടാവും. പണ്ട് മേലേക്കളമുറ്റത്ത് പുളിമാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീഴുന്നതും കാത്ത് തൊട്ടു തൊട്ടിരുന്നപ്പോൾ കവിളത്തൊരു കടി. അവളപ്പോൾ ശുണ്ടി പിടിച്ച് പിജ്ജയും മാന്തും ഒക്കെ ചെയ്തു. പിന്നെ കാലം എത്ര കഴിഞ്ഞു, ഒന്നും വ്യക്തമല്ല. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടക്ക് വെച്ച് കെട്ടിയ ഒരു കിളിവാതിൽ. ഈ ഇരുട്ടിൽ എന്തെല്ലാം ഉണ്ടായി? എപ്പോഴാണ് ഈ ചെങ്ങല കാലിൽ വീണത്? എനിക്ക് സൂക്കേടാണോ? എല്ലാരും പറയുന്നത് ഭഗവതി വാസ്തവാണോ? എന്നാലും സമാധാനമുണ്ട്. ഇപ്പോഴെല്ലാം മാറിയിരിക്കുന്നു. എനിക്കേ സൂക്കേടില്ല. എന്നെ വിടു, എന്നെ വിടൂ. ആരും വരുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലേ? മനുഷ്യനെ ചെങ്ങല കിടാറുണ്ടോ? ഞാനെന്തോ പട്ടിയാണോ? എന്നെ വിടൂ, എന്നെ വിടൂ. ശങ്കരകുട്ടി, ശങ്കരകുട്ടി, ശങ്കരകുട്ടി, ഒന്ന് അടുത്തു വാ, അടുത്തു വാ. ചോദിക്കട്ടെ?
5: തല്ലല്ലേ?
4: അല്ല ശങ്കരൻകുട്ടി, ഞാൻ തല്ലില്ല. ഞാൻ ഒന്നും കാട്ടില്ല.
5: ഇവിടെ വരരുന്ന് പറഞ്ഞു.
4: ആരെ?
5: അച്ഛൻ.
4: ശങ്കരൻകുട്ടി, ആരെന്റെ കാലില് ചങ്ങലിട്ടത്?
5: അച്ഛൻ പറഞ്ഞിട്ട് കരിമ കൊണ്ടന്താ?
4: ഇതൊന്നും അഴിച്ചതാ?
5: ഞാൻ അഴിക്കില്ല.
4: എനിക്കൊന്നുമില്ല ശങ്കരൻകുട്ടി. ഇതൊന്നും അഴിച്ചതാ?
5: കുട്ടിയേട്ടന് ഭ്രാന്താ?
4: ഇല്ല, എനിക്ക് ഭ്രാന്തില്ല ശങ്കരൻകുട്ടി, എനിക്ക് ഭ്രാന്തില്ല. ആരാ ഒന്നും

0: തരാ. മുത്തശ്ശി വന്നാൽ അഴിച്ചു തരും, അല്ലെങ്കിൽ അമ്മുക്കുട്ടി വന്നാ മതി. ശങ്കരൻകുട്ടിയായി ഒന്ന് മുത്തശ്ശിയെ വിളിക്ക്, ഒന്ന് വിളിക്ക്, വിളിക്കടാ.
1: വേരാദേട്ടന്റെ ഭ്രാന്ത, അച്ഛമ്മ മരിച്ചില്ലേ?
0: അപ്പോ അപ്പോ കാലം എത്രയായി? ഞാൻ ഒന്നും അറിഞ്ഞില്ല അമ്മേ. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, നീ ഓപ്പോളെ സ്വകാര്യത്തിലൊന്ന് വിളിക്ക.
1: ഓപ്പോളും അമ്മയും എന്റെ അടുക്ക് പോയില്ലേ?
0: എന്നേ പോയത്?
1: ഇച്ചിരി ദിവസമായി. ഞാനും പോയി, ഇന്നലെ അച്ഛന്റെ കൂടെ പോരേ.
0: എന്നാ വരിക?
1: ഇന്നിപ്പോ വരില്ല.
0: എന്താ?
1: വരുന്ന ദിവസം ഓപ്പോളുടെ കല്യാണല്ലേ.
0: ഒന്നും അറിഞ്ഞില്ലല്ലോ. രോഗമായിരുന്നു. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടക്ക് കെട്ടിമറച്ച ഒരു കിളിവാതിൽ, രോമം നിറഞ്ഞൊരു പരുക്കൻ കൈ. അമ്മുക്കുട്ടി എന്ത് ചെയ്യാവും ഒന്ന് കാണാൻ? കല്യാണം കഴിഞ്ഞാൽ അവൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് പോയി കാണാൻ കഴിഞ്ഞെങ്കിൽ. വല്യമ്മേ, ഒന്നീ ചങ്ങല അഴിച്ചു തരുമോ? ഗോപി, ഒന്നീ ചങ്ങല. ചങ്കരകുട്ടി, ഈ ചങ്ങല.
2: എന്തിനാ ഇനി ആളോണ്ട് നെഞ്ഞത്ത് കയറാനാ?
0: അയൽക്കാർക്കെങ്കിലും ഈ ചെങ്ങല അഴിച്ച് മാറ്റിക്കൂടെ? അയ്യോമ്മേ,
2: വേലായുധ
0: എന്നെ വിട്, എന്നെ വിട്.
2: മിണ്ടാതെ അവിടെ കിടന്നു, അതാ നല്ലത്. ഇല്ലെങ്കിൽ എന്റെ എല്ല് ഞാൻ വെള്ളാക്കും.
0: ഇതൊന്ന് അഴിഞ്ഞു കിട്ടിയാൽ ജയിച്ചു. എനിക്കൊന്നുമില്ല, എനിക്ക് ഭ്രാന്തില്ല. ഈ ചങ്ങല അമ്മേ. ഒതുക്കുകളിറങ്ങി പടിപ്പുര കടന്ന് വയലിന്റെ നട്ടെല്ലു പോലെ നീണ്ടു കിടക്കുന്ന വരമ്പിലൂടെ എങ്ങോട്ടാണ് ഇനി യാത്ര? എന്തായാലും ആ ചായപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. എവിടേക്കെങ്കിലും ആകട്ടെ, പോകാം. രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ചെങ്ങകലക്കൊണ്ടാക്കുന്ന പോറലുകൾ. പാടം കഴിഞ്ഞു, ഇനി റോഡ്. രാവിലെ നോക്കുമ്പോ ചായപ്പിൽ വേലായുധൻ എന്ന പട്ടി ഉണ്ടാവില്ല.

0: അവർ തിരഞ്ഞു പിടിക്കാനെത്തും. അതിനു മുമ്പേ രക്ഷപ്പെടണം. ഇവിടെയാണ് എത്തിച്ചേരുക. ആരും വിശ്വസിക്കില്ല, ആരും പറയാനുള്ളത് കേൾക്കില്ല. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് സൂക്കേടില്ല. എന്റെ പ്രിയപ്പെട്ട അമ്മുക്കുട്ടി, എനിക്കിപ്പോൾ ഒന്നുമില്ല. അവള് വിശ്വസിക്കും, അവൾക്ക് മാത്രമേ വിശ്വാസം വരൂ. മഞ്ഞു വീണ് നനഞ്ഞ ഈ പാതയിലൂടെ മുൻപെന്നാണ് നടന്നത്? ഓ, കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ദാ വള്ളിക്കാട്, പിശാചുക്കൾ പാർക്കുന്ന അരയാല്. ഒന്നും ഇപ്പൊ പേടിപ്പിക്കുന്നില്ല, മുന്നോട്ട് തന്നെ. തലയ്ക്കുമീതെ മാനം വിളറിന് വെളുക്കുന്നു. മുഖം ചുമലിൽ വെച്ച ഒരു കറുത്ത രൂപം അകലെ നിന്ന് വരുന്നുണ്ടല്ലോ.
1: ആരാത്? നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും.
0: അയ്യോ, ഓടിക്കല്ലേ, അടിച്ചാ ഞാൻ ഉരുളം കല്ല് പൊക്കെടുത്ത് മണ്ടക്കിടും.

തോട്ടുവക്കിലെ വീടിന്റെ പടിക്കൽ കുന്നിമണികൾ ചിതറിക്കിടന്നിരുന്നു. അമ്മുക്കുട്ടി, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. കുന്നിൻപുറം വിജനമാണ്, ഇവിടെ സമാധാനമായിരിക്കും, ഈ പാലച്ചുവട്ടിലിരിക്കാം. അമ്മേ, അയ്യോ, എന്തൊരു വേദന, കിടക്കണം ഈ പുല്ലിൽ മുഖാവർത്തി കിടക്കണം.

0: ഡാ ഭ്രാന്തൻ ഉറങ്ങ, കല്ലെടുത്ത് ഏറു കൊടുത്താലോ.
1: ഹനുമാന്റെ പ്രതിമയുള്ള വീട് അവിടെയാണ്, അവിടെയാണ് അമ്മുക്കുട്ടി. അവളെ ഒന്ന് കണ്ടാ മതി. അമ്മുക്കുട്ടി, എന്റെ രോഗം മാറി, എനിക്കിപ്പോൾ ഒന്നുമില്ല, എനിക്കിപ്പോൾ ഒന്നുമില്ല. പടി കയറാൻ വയ്യ. എന്തൊരു വേദന. ആ കുട്ടി, കുട്ടി, കുട്ടി, അമ്മുക്കുട്ടി എവിടെ? ഒന്ന് വിളിക്കൂ.
0: ആരാത്?
1: അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, ഞാൻ അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അവൾ പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്, ഭ്രാന്താണെന്ന്. അപ്പോൾ, അപ്പോൾ എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്. ഇനി ഇവിടെ നിന്നുകൂടാ, ചുണ്ട് വരളുന്നു. ചോര, നെറ്റിയിലെ മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര. ക്ഷീണമാമ്മേ, തളർന്ന് വീഴുവെന്ന് തോന്നുന്നു. പക്ഷേ ഓടണം, ഓടണം. അയ്യോ, അയ്യോ, അയ്യോ.

0: ada awet. ആയി ആയി ആയി മുടു തുണിയും കൂടി ഇല്ലാതെ ഇവനെ ഞാൻ എവിടെ വടി?
1: എനിക്ക് പ്രാന്താണ്, എനിക്ക് പ്രാന്താണ്. എന്നെ ചങ്ങരക്കിടു, എന്നെ ചങ്ങരക്കിടു.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം അവസാന ഭാഗമാണ് കേട്ടത്. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
2: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി നമസ്കാരം പ്രേക്ഷോതാക്കളെ. ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആയിരം മേനി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9465963211. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച, അതായത് നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ബിച്ചു തിരുമല വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്.

എസ് രമേശൻ നായർ വരികൾ എഴുതി ബേണി ഗ്നേഷ്യസേണം പകർന്ന് സന്തോഷ് കേശവും സുജാതയും പാടിയത്. ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണപ്പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ഇനി എസ് രമേശ് നായരുടെ വരികൾക്ക് ബേണിയും ബെന്നിയും കണ്ണനും ഈണപ്പകർന്ന് സന്തോഷ് കേശവും ജ്യോതിയും പാടിയ ഗാനമാണ് ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനോടൊരു രാജകുമാരി.

ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീത സംവിധാനത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ഇനി ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പോട്ടൻ. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ.

പ്രേക്ഷോ, ദാക്ലേ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ.

ആകാശവാണി. അറിയിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ക്ഷമിക്കണം വോർ ആൻഡ് ലവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 19, ശകവർഷം 1948, ശ്രാവണം 13, 2026 ആഗസ്റ്റ് മാസം 4ാം തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 31 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തെ രാജാവിന്റെ മകനായിരുന്നു ആയാസ് ഖാൻ, ഏതായിരുന്നു ആ രാജവംശം? ചോദ്യമൊരിക്കൽ കൂടി പറയാം. കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തെ രാജാവിന്റെ മകനായിരുന്നു ആയാസ് ഖാൻ, ഏതായിരുന്നു ആ രാജവംശം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം, സമയം 4 കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം പളുങ്കുപാത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, തിക്കുറിശ്ശിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദക്ഷിണാമൂർത്തി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഭീ ഭാസ്കറിന്റെ വരികൾക്ക് കെ രാഘവനീണ നൽകിയ ഈ ഗാനം പാടിയത് എസ് ജാനകി.

0: കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗപ്പെട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ
4: സംസ്ഥാന ഭാഗ്യക്കുറി. തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: അടുത്ത ഗാനം ഓളവും തീരവും എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം.
2: ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകിയ ഈ ഗാനം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: जय अब गरीबों की जय बन गई है।
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1-4-5-5-5.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
2: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
3: എന്നാ വേഗം വിട്ടോ.
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

ഭയം ഉടൽ കടുകിനോടു സമമിടത്തു കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതര മല

നിജമായയും ജാതയാം പങ്ക്തി മുഖവിനാശത്തിനായി സരസിരുഹനയന നടവിയിലധ തപസ്സിനായി സഭ്രാ

0: ശ്രോതാക്കളിത് ഇവരെ കേട്ടത് അധ്യാത്മരാമായണ പാരായണം 19-ാം ദിവസം പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. സമയം 5 മണി കഴിഞ്ഞ് 6:20. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജൂണി എന്ന ചിത്രത്തിൽ നിന്നും.
1: Just listen.

0: பொழுதென்ன நாள்தோறும் விளையாடி வாழ்வோம். நான் கொண்டு வந்தேன, நீ கொண்டு வந்தாய செல்வம்.
1: തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒവേറിയൻ അഥവാ അണ്ഡാശയ ക്യാൻസർ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് അണ്ഡാശയ ക്യാൻസർ? ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗത്തിൻ്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹത് സേത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സർ, അണ്ഡാശയ ക്യാൻസറിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മൊത്തമുള്ള ക്യാൻസറുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏഴാമത്തെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഒവേറിയൻ ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ സ്റ്റേജ് 1 ഡിസീസിൽ അധികം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് തന്നെയില്ല. സ്റ്റേജ് 2 ആകുമ്പോഴേക്കും ഒവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവുലേഷനാണ്, അണ്ടവിസർജനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടവിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന, ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആർത്തവചക്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്, അബ്ഡമിനൽ ഫുൾനെസ്, അതായത് വയറൊന്ന് ഫുള്ളായിട്ട് തോന്നും, അങ്ങനെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ വയറ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരാൾ സാധാരണയായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ ആയേക്കാം ഒവേറിയൻ ക്യാൻസർ. പക്ഷേ മൂന്നാം ഘട്ടമാകുമ്പോൾ, ഓവറി എന്ന് പറയുന്നത് ഉദരഭിത്തിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഇൻട്രാ അബ്ഡമിനൽ ഓർഗനാണ്, ഇൻട്രാ പെരിട്ടോണിയൽ ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെരിട്ടോണിയത്തിൻ്റെ ഒരു കവറേജ് അതിനുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും, അണ്ഡാശയത്തിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും അത് ഉദരഭിത്തിയെയും ചെറുതായിട്ട് ബാധിക്കുന്ന കാരണം ഉദരഭിത്തിയിൽ അത് രണ്ട് ഉദരഭിത്തിയുടെ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുകയും സ്രവം കളക്ട് ചെയ്യുകയും ആ സ്രവം കാരണം ഒരു പിന്നെയും ആ ഫുൾനെസ് നേരത്തെ പറഞ്ഞ ആ ഫുൾനെസ് കുറച്ചുകൂടി വർദ്ധിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടി കൃത്യമായി രോഗനിർണയം നടത്താനാകും. ഒരു വലിയ സ്വെല്ലിംഗ് അതിനകത്ത് കാണുന്നു. അഡിനക്സൽ മാസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ തന്നെ പറയുക. അഡിനക്സൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയും ഓവറിയുടെ അണ്ടവിസർജിനി കുഴലുകൾ, അണ്ടവാഹിനി കുഴലുകളും, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിഗമെൻസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ അഡിനക്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിനക്സൽ മാസ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും സ്കാനിങ്ങിൽ കിട്ടുക. അൾട്രാസൗണ്ടിൽ കിട്ടാത്ത മുഴകൾ പലപ്പോഴും കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലും കൂടി വ്യക്തമല്ലാത്ത മുഴകൾ ചിലപ്പോൾ MRI വരെ ചെയ്യേണ്ടി വരും. എന്തായാലും സർജറിക്ക് മുമ്പായിട്ട് ഒരു MRI ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടത്തിലാണോ അഥവാ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പര്യാപ്തമാക്കുന്നത്, നമുക്ക് ഒരു സൂചന, ദിശാസൂചിക നൽകുന്നത് എപ്പോഴും CT സ്കാനോ MRIയോ ആണ്.
1: ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: ശരിക്കും പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചില ഫാമിലികളിൽ കൂടുതലായിട്ട് ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്നു. ഒവേറിയൻ ക്യാൻസർ മാത്രമല്ല, ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്ന ഫാമിലിയിൽ അവരുടെ രക്തബന്ധുക്കളിൽ ഗർഭാശയ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും, ഇത് മൂന്നും കൂടി ഒരു സിൻഡ്രോം പോലെയാണ് കാണുന്നത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്നുള്ള സിൻഡ്രോമിന് ലിഞ്ച് സിൻഡ്രോം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ്, അപ്പോൾ ആ രക്തബന്ധുക്കൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൽ അണ്ടാശയ ക്യാൻസർ സ്ഥിരീകരിച്ചാൽ അയാളുടെ രക്തബന്ധുക്കളിൽ അണ്ടാശയ ക്യാൻസർ മാത്രമല്ല ഗർഭാശയ

0: ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പാരമ്പര്യ ഘടകത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഓങ്കോജീൻസ് എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ ശരീരത്തിൽ അതിന് പലതരം ധർമ്മങ്ങളുമുണ്ട്. അതിൻ്റെ ഘടനാ വ്യതിയാനം വരുന്ന ഒരവസരത്തിൽ അത് ചിലപ്പോൾ കോശങ്ങളെ അമിത വിഭജനശേഷി വരുത്തുകയും ആ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ പലപ്പോഴും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓങ്കോജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന അണുബാധ. സാധാരണ പലപ്പോഴും സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തിലെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു കുറവ് കാരണം പലപ്പോഴും അവിടെ ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻ, എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അണുബാധ കാരണം ഊഫ്രൈറ്റിസ് എന്നൊരവസ്ഥ, അത് ഓവറിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് പലപ്പോഴായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള മുഴയായിട്ട് മാറുന്നു. ആ നിർദോഷമായിട്ടുള്ള മുഴ വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജനിതക ഘടകങ്ങളും ഓങ്കോജീൻ മ്യൂട്ടേഷൻസൊക്കെ ആഡപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സിൻഡ്രോമുകളുണ്ട്, ഇപ്പോൾ ക്രുക്കൻബർഗ് സിൻഡ്രോം എന്ന് പറയുന്നു. അതായത് മാറിൻ്റെയും അതുപോലെ വയറിൻ്റെയും ടൈപ്പ് ക്യാൻസറുകൾ, ക്യാൻസർ കോശങ്ങൾക്ക് ഭാരം കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് വീണ് ക്യാൻസർ ഉണ്ടാകുന്നു. അതിന് ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കണക്കിന് രണ്ട് ഓവറിയിലും ആയിട്ട് കാണുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഓവറിയിലും കാണും. അതായത് ഈ ക്യാൻസർ കോശങ്ങളുടെ ഭാരം കൊണ്ട് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ബൈലാറ്ററൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, സിൻഡ്രോമുകൾ കൊണ്ട്, ഇങ്ങനെ വേറെ സ്ഥലത്തെ ക്യാൻസർ ഡെപ്പോസിറ്റ് കൊണ്ട്, അങ്ങനെ ഓവറിയുടെ സ്വന്തമായിട്ടുള്ള ക്യാൻസറുകൾ, അങ്ങനെ പലതരത്തിൽ ഓവറിയൻ ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമുക്ക് പറയാനാകും.
1: സർ, ഈ രോഗത്തിൻ്റെ പരിശോധനാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: പരിശോധന എന്ന് വെച്ചാൽ എപ്പോഴും ക്ലിനിക്കലാണ്, ഡയഗ്നോസിസിൻ്റെ തുടക്കം ക്ലിനിക്കലാണ്. കാരണം രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സി ടി സ്കാനിൽ ഇടും. എന്തായാലും ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ സി ടി സ്കാൻ, MRI അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അൾട്രാസൗണ്ട്, അതായത് ക്ലിനിക്കൽ പരിശോധന, അതിനുശേഷം അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൽ സ്ഥിരീകരിക്കാത്ത ഫൈൻഡിങ്സ് സാധാരണ സി ടി സ്കാൻ, സാധാരണ സി ടി സ്കാനിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഫൈൻഡിങ്സ് കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാൻ. അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരു MRI മസ്റ്റാണ്. കാരണം വെച്ചാൽ ഈ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ബ്ലഡ് സപ്ലൈഡ് അതിൻ്റെ ഒരു രീതി, അതൊക്കെ അത് ഏതൊക്കെ അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു, അത് ഓപ്പറേഷൻ സുഗമമായിട്ട് ചെയ്യാനാകുമോ, ആദ്യം ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാൻ ഇപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളിൽ, സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടാതെ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും LFT RFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു പ്രത്യേക ട്യൂമർ മാർക്കർ ചെയ്യുന്നുണ്ട്. കാരണം 85% ഒവേറിയൻ ക്യാൻസറുകളും എപ്പിത്തീലിയൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന വെറൈറ്റി പിറന്നാണ്. അതിന് മാത്രമായി ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കറിൻ്റെ പേരാണ് CA125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ CA125 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അൾട്രാസൗണ്ടിലൊരു മുഴ കണ്ടു, ബ്ലഡ് ടെസ്റ്റിൽ CA125 100 കൂടുതൽ കാണുന്നു, 35 അതിൻ്റെ കട്ട് ഓഫ്. ആ 35 കൂടുതലോട്ട് 100 വരെ സിസ്റ്റ്, അതായത് ബിനൈൻ സിസ്റ്റിൻ്റെ ലെവലാണ്. പക്ഷെ 100 കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്കവാറും ക്യാൻസർ ആകാനുള്ള സാധ്യത, ഒരു ഊഫ്രൈറ്റിസ്, അതായത് ഓവർ നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൻ്റെ ഇൻഫെക്ഷനിലോ ഒരു സിസ്റ്റിലോ കാണുന്നത് 35 to 100 വരെയുള്ള ലെവലാണ്. ആ 100 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാൻസറിൻ്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്ഥിരീകരിച്ച് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന.
1: സർ, അതുപോലെ അണ്ടാശയ ക്യാൻസറിനുള്ള ചികിത്സ എന്താണ്?
0: സാധാരണ നമ്മുടെ കോമൺ സെൻസും ലോജിക്കും പറയുന്നത് എന്താണ്? ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴ എടുത്ത് മാറ്റണം. അപ്പോൾ കംപ്ലീറ്റ് സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി. അതായത് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്റെക്ടമി, അതായത് ഗർഭാശയം മൊത്തമായിട്ട് എടുത്ത് മാറ്റുക, പ്ലസ് ബൈലാറ്ററൽ സാൽപിഞ്ചോ ഊഫ്രക്ടമി, അതായത് രണ്ട് സൈഡിലെയും ഓവറി എടുത്ത് മാറ്റുക. പക്ഷേ ഈ രോഗി കുറച്ച് പ്രായം കുറഞ്ഞ ആളാണ്, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള ആളാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർജൻ അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി ചിലപ്പോൾ ഒരു ഓവറി നിലനിർത്തിയെന്ന് വരും, ഹോർമോൺ ഫംഗ്ഷൻ അത്രേ ആവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ശരിക്കും ആ കംപ്ലീറ്റ് സർജറി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലൊക്കെ ആയിരിക്കും അസുഖം കണ്ടുപിടിക്കുന്നത്.

0: കീമോതെറാപ്പി. അത് കീമോതെറാപ്പി പ്ലാറ്റിനം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പിയാണ്. കാർബോപ്ലാറ്റിൻ പാക്ലിടാക്സൽ എന്നൊരു കോമ്പിനേഷനാണ് പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും പുതിയ മരുന്നുകളുണ്ട്, അതായത് ഇമ്മ്യൂണോതെറാപ്പി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിട്ടോണിയം, അതായത് നേരത്തെ പറഞ്ഞ ഉദരഭിത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഉദരഭിത്തിയിലേക്ക് നേരിട്ട് കീമോതെറാപ്പി മരുന്ന് കുത്തിവെക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ കൂടെ ഹൈപ്പർ തെർമിയ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ച് കളയാൻ വേണ്ടി ഒരു വാട്ടർ ബാത്തിൽ ഇട്ടിട്ട് അൾട്രാസൗണ്ട് കിരണങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു വാട്ടർ ബാത്തിൽ ചൂട് കൊടുത്തിട്ട് ആ ചൂടുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആ ചൂടിൻ്റെ അന്തരീക്ഷത്തിൽ കീമോതെറാപ്പി മരുന്ന് പെരിട്ടോണിയത്തിൽ കുത്തിവെക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഇമ്മ്യൂണോതെറാപ്പിയുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ബെവാസിസുമാബ് എന്ന് പറയുന്ന. പിന്നെ പുതിയ പുതിയ കീമോതെറാപ്പി മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഓരോ ഇതിനകത്ത് ടാർജറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ആ ഓരോ ഇതിനകത്ത് ആ കോശങ്ങളിലെ പ്രധാന ഈ ക്യാൻസർ കോശങ്ങളിലെ ഓരോ ടാർജറ്റ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പി, ഒളാപാരിബ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ തന്നെ പുതിയ ഡുർവാൽമാബ്, പെംബ്രോലിസുമാബ്, അങ്ങനെ കുറേ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേയൊക്കെ FDA അപ്രൂവൽ വന്നു കഴിഞ്ഞു, അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പോലെ അണ്ടാശയ ക്യാൻസർ ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമല്ല. നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. ഇനി രണ്ടാമത് അവിടെ അസുഖം വരികയാണെങ്കിൽ ഓപ്പറേഷൻ ആദ്യം പരിഗണിക്കണം. ഓപ്പറേഷന് ശേഷം സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴും ഒവേറിൻ ക്യാൻസറിൻ്റേത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാരും അങ്ങനത്തെ അവരുടെ രക്തബന്ധുക്കളും ഒക്കെ ഉറപ്പായിട്ടും ചെറിയ ചെറിയ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ മുഴകളും അബ്ഡമൻ ഫുൾനെസ്സും സ്പോട്ടിങ്ങും ഒന്നും അവഗണിക്കാതെ പരിശോധനകൾ നടത്തി നേരത്തെ സ്ഥിരീകരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി.